0: ఏ రూపాని ప్రతిముంచమానా అసూరాః సంతస్వధయాచరంతి పరాపురో నిపురో యే భరంత్యగ్నిష్ఠాన్ లోకాత్ ప్రణోదాత్యస్మాత్ అత్రాపితరో మాదయధ్వం యథా భాగమావృషాయధ్వం అమీమదంత పితరో యథా భాగమావృషాయిషత నమో వఃపితరశుష్మాయ నమో వఃపితరస్తపాసే నమో వఃపితరో యజ్జీవంతస్మై నమో వఃపితరో రసాయ నమో వఃపితరో ఘోరాయ మన్యవే స్వధాయీ వఃపితరో నమః ఏతద్వఃపితరో వాసో గృహాన్నఃపితరో దత్త ఉదాయూషా స్వాయుషోత్పర్జన్యస్య ధామాభిః ఉదస్థామృతాం అను ఆధత్త పితరో గర్భం కుమారం పుష్కారస్రజం యథేహ పురుషో సాత్ ఊర్జం వహంతీరమృతం ఘృతం పయః కీలాలం పరిశ్రుతం స్వధాస్థా తర్పయా తమే పితృన్. ఇతి ద్వితీయోధ్యాయః.
1: ఓం నమశివాయ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thiruneriya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. ഓം നമ ശിവായ.
2: ഇതാണ് പരമാർത്ഥാവസ്ഥ, നിജമായിട്ടുള്ള ഒരവസ്ഥ. ഇതിനെയാണ് കൈവല്യം എന്ന് പറയുന്നത്. ഈ കൈവല്യാനുഭവമാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം. എപ്പോൾ കേവല സ്വരൂപനായി തീരുന്നുവോ, അപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാൻ ഒന്നുമില്ല, അതൊന്നും ഒന്നും തനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുമില്ല എന്ന് ബോധിക്കാനിടയായി ചെയ്യുന്നത്. അതിനെയാണ് എന്താണ് മോക്ഷം എന്ന് ആസ്ത്രത്തിൽ പറയുന്നത്. മോക്ഷം നമ്മുടെ പേരും ചെയ്യുന്നു, എന്തുകൊണ്ടായിരുന്നെന്ന് വിശ്വാസമുള്ളപ്പോഴേ മോക്ഷം ഉണ്ടാവുള്ളൂ. ഈ രണ്ടവസ്ഥകളെ വിദ്യയും അവിദ്യയുമാകുന്ന രണ്ട് സംസ്കാരങ്ങളാണ്. വിദ്യാവിദ്യകൾ എന്ന് പറഞ്ഞ അറിവിന്റെ രണ്ട് പ്രകാരത്തിലുള്ളതായ അനുഭവമാണ് വിദ്യാവിദ്യയും അമതകവും. വിദ്യുദ്ധവ ശരീരം മോക്ഷബന്ധനീ ആദ്യ മായയാമയുമിനെ ബന്ധവും മോക്ഷവുമാകുന്ന ഈ രണ്ടനുഭവങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന രണ്ട് സംസ്കാരങ്ങളാണ് വിദ്യയും അവിദ്യയും. ഇത് മോക്ഷബന്ധഗതി ആദ്യ മായയാമയുമിനെ വിദ്യാവിദ്യ രണ്ട് മായാസുഖമെന്നു തന്നെയാണ്. മായ നീങ്ങുമ്പോൾ രണ്ടുമില്ലാതെ രണ്ടുമില്ലാതാവും ബന്ധവും മോക്ഷവും ഇല്ലാതെ ഉണ്ടാവും. ഇത് കൈവല്യാവസ്ഥയാണ്. ഈ കൈവല്യാവസ്ഥയാണ് ഈ എല്ലാവരുടെയും സ്വഭാവമെന്നുള്ള അനുഭവം. പക്ഷേ അജ്ഞാനാവരണം കൊണ്ട് കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കും പോലെ അവിടെ ഒന്നും സംഭവിച്ചില്ല. കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല. ചെന്ന് സംഭവിച്ചു എന്നുള്ള പ്രതീതി മാത്രമല്ല, ഇതുപോലെയാണ് ഏതാൻ അനവധി ജന്മങ്ങൾ കഴിഞ്ഞു, എത്രയോ ജന്മങ്ങൾ എത്തിച്ചിരുന്നു. ഈ പല സ്വരൂപങ്ങൾ, പല കാലദേശങ്ങൾ, പല സ്വരൂപങ്ങളിൽ ജന്മിച്ച മനുഷ്യനായി, ദേവനായി, അസുരനായി, കൃതമിയായി, പീഠമായി, സ്ത്രീയായി, പുരുഷനായി, ഇങ്ങനെ ബോധിക്കും. ഇങ്ങനെയൊക്കെ ബോധിക്കുന്നത് വാസ്തവത്തിൽ തന്നിൽ തന്നെയല്ലേ ഈ ബോധിക്കുന്നത്. ഞാൻ ഓർമ്മല്ലാതെ ഇത് പറയുന്നില്ല. എപ്പോ ഇയാളെ ഇങ്ങനെയായി ഇത് ബോധിക്കുന്നുവോ, അപ്പൊ ആ സ്വരൂപം കാണും. അപ്പൊ അതിനെ ആശ്രയമായിട്ടുള്ളത് എന്താണ്? തന്റെ പാരമാർത്ഥിക സ്വരൂപമാണ്. ആ പാരമാർത്ഥിക സ്വരൂപത്തെ മറക്കുമ്പോഴേ ഈ അനുഭവം ഉണ്ടാവുന്നുള്ളൂ. ആ മറവിക്ക് ഏതു അവിദ്യയാണ്. എന്താ അവിദ്യ എന്ന് പറഞ്ഞാൽ ശുദ്ധ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന, ശുദ്ധ ജ്ഞാന സ്വരൂപനായിരിക്കുന്ന താൻ ഇന്ദ്രിയമനോബുദ്ധികളോട് ചോദിച്ചിരിക്കുന്നു. ഈ ഇന്ദ്രിയമനോബുദ്ധികൾ എവിടെ ഉണ്ടായത്? മായാകാര്യങ്ങളാണ് അല്ലെങ്കിൽ അവിദ്യാകാര്യങ്ങളാണ്. അപ്പൊ അവയോട് ചേരുമ്പോഴേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇന്ദ്രിയങ്ങളോട് ചേരുമ്പോഴല്ലേ ജാഗ്രതാവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. ആ ജാഗ്രതാവസ്ഥയിലല്ലേ സ്ഥൂലപ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാവുന്നുള്ളൂ. ജാഗ്രതാവസ്ഥ ഇല്ലാ ഒരാളുടെ നിന്നാലോ പ്രപഞ്ചാനുഭവമില്ല, ഉറക്കത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കാറില്ലല്ലോ. അതുപോലെ മനസ്സോട് ചേരുമ്പോഴേ ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉള്ളത് അത് ചേരുന്നില്ലെങ്കിൽ ഉണ്ടാവുന്നില്ല. ബുദ്ധിയോട് ചേരുമ്പോഴേ ഹീനമായ അനുഭവം ഉണ്ടാവുന്നുള്ളൂ എന്നർത്ഥം. അപ്പോ ഈ മറ്റു ചിലതിനോട് ചേർന്നു എന്നുള്ളതാണ് അതിന് കാരണം. ആ മറ്റു ചില വസ്തുക്കളിൽ നിന്നാണ് ഉണ്ടായത് മായയിൽ നിന്ന്. മായ എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ അല്ല? അപ്പൊ ആത്മവിസ്മൃതിയാണ് ഒരു പ്രകാരത്തിൽ മായയുടെ ജന്യസ്വരൂപമായിരിക്കുന്നത്. കയറിന്റെ വിസ്മൃതിയാണല്ലോ പിന്നെ പാമ്പിന്റെ പ്രതീതിക്ക് ഹേതുവായിട്ടിരിക്കുന്നത്. ഇതുപോലെ അർത്ഥം. ഇപ്പോ ഒരു വസ്തു നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചു കിട്ടിയതായി പോകുന്നത് എങ്ങനെയാണ്? ഒരു സ്ത്രീയുടെ മാല പോയി വിചാരിച്ചു, കഴുത്ത് കിട്ടിയിരുന്ന മാല വളരെ വിലയുണ്ട്, 10,000-15,000 രൂപ വിളിച്ചതാണ്. അത് അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ പോയി, കുളിച്ചു വന്നുകൊണ്ടിരിക്കും, വിളിച്ചു കഴിച്ചിട്ട് കുഴപ്പമില്ല. പിന്നീട് വിരുന്നേരൊക്കെ വന്ന് അവർക്ക് ധരിക്കുന്ന പലത് വലിയ വ്യവഹാരം. അങ്ങനെ മിച്ച വരെ വീട്ടു വ്യവഹാരത്തിന് മുന്നിൽ കഴിഞ്ഞു ആലയങ്ങൾക്ക് പോയതിനു ശേഷമാണ് ഓർമ്മ വന്നത്. ആ കുളിക്കാൻ പോകുമ്പോൾ മാല അവിടെ വെച്ചിരുന്നുണ്ട്. പോയി നോക്കുമ്പോ മാല കാണാൻ കാണാനാണ്. അയ്യോ എവിടെ പോയി എവിടെ പോയി, മഹാവേഷമായി തോന്നുന്നു. ഇത്രയും വില പിടിച്ച സാധനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്? ഇനി എങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. എന്നിട്ട് അത് നഷ്ടപ്പെട്ടുവല്ലോ എന്നുള്ളതായ ആ വ്യസനം കൊണ്ട് ആശയായി തന്നു. അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, പലരും അന്വേഷിച്ചു, പലരിക്കൽ നോക്കി, എന്ത് ചെയ്തും കിട്ടിയില്ല. അത്രയ്ക്ക് പോലെ വെച്ചാൽ കരച്ചിലെന്നെ വന്നു പോയല്ലോ എന്ന് വിചാരിച്ച് വ്യസനം സഹിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ ഈ കഴുത്തിലേക്ക് ചൂണ്ടിച്ചു കൊടുക്കുന്നു. ഇപ്പൊ കഴുത്തിലുള്ള രേഖാണ്. അപ്പോഴാ അവർ, അയ്യോ ഇത് ഞാൻ അപ്പൊ തന്നെ കഴുത്തിൽ വെച്ചിരുന്നു, മറന്നു പോയതാണ്. അപ്പോ ആ സ്ത്രീ മാല നഷ്ടപ്പെട്ടാലുള്ളതായ ദുഃഖത്തെയും തിരിച്ചു കിട്ടിയാലുണ്ടാവുന്ന സന്തോഷത്തെയും അനുഭവിച്ചു. പക്ഷെ അതിന് പോകലും കിട്ടലുണ്ടായോ? ഉണ്ടായില്ല. പോയിതും കിട്ടി എന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതുപോലെയാണ് ബന്ധവും മോക്ഷവും. ബദ്ധനായി എന്നും മുക്തനായി എന്നുള്ളതായ തോന്നൽ മാത്രമേ ഉള്ളൂ. ബന്ധുവോ മുക്ത ഇനിയും വ്യാഖ്യാ ഗുണതോമീന വസ്തുത. ബദ്ധനായി മുക്തനായി എന്നുള്ളതായ ഈ അവസ്ഥ ഗുണത ഗുണഭാവങ്ങളെ കൊണ്ടുണ്ടായിത്തീരുകയാണ് എന്ന വസ്തുത പാരമാർത്ഥികമായിരിക്കുകയാണ്. ഇപ്പൊ പരമാർത്ഥ സ്വരൂപേനയില്ല. ആ ആത്മദോഷം പ്രകാശിക്കുന്ന ചോദ്യം അവിടെ ബന്ധമോക്ഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്നെങ്കിൽ ബുദ്ധിയാവും. ഈ ഉറങ്ങിയിട്ടുള്ള ഒരാൾക്ക് സ്വപ്നത്തിലുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിയാണ് ഉണ്ടായിട്ടില്ല എന്ന് ബുദ്ധിയായി തീരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ നട്ടം ഉറക്കത്തിലേ കാട്ടുകൂടെ പോയിരുന്നു, ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂന്ന് സന്ധ്യായിരുന്നു. ഒരു പുലി ചാടി വന്ന് തന്നെ പിടിച്ചു നോക്കാനുള്ള അനുഭവമുണ്ടായി. ആ പുലിയുടെ ആ നഖങ്ങളൊക്കെ കഴുത്തിലങ്ങട്ട് ഇറങ്ങി ചോരയും കണ്ട് വിളിച്ചു. അവളെ വേദന സഹിക്കാൻ കഴിയാണ്ട് അയ്യോ എന്ന് നിലവിളിച്ചു ഉണർന്നു. ഉണർന്നു കഴിഞ്ഞപ്പോഴോ പുലിയില്ല, കാടുമില്ല, പിന്നെ രക്തവുമില്ല, ഇറങ്ങി പുലൊന്നുമില്ല. അപ്പൊ ഇത് ബുദ്ധിയുടെ ഒരു ഭ്രമം മാത്രമല്ല, അതിനൊരു ഓർമ്മ അല്ലല്ലോ. അപ്പൊ ആ ബുദ്ധിഭ്രമം എന്തുകൊണ്ടേ ഉണ്ടായത്? ഉറക്കം കൊണ്ടുണ്ടായതാണ്. ആ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? രജമുണ്ടോട് ചെയ്തി, അതായത് മനസ്സോട് ചെയ്തി. ആ മനസ്സോട് മനസ്സിൽ നിന്ന് വിട്ടുന്ന വിട്ടു നിൽക്കലേ പോണല്ലേ? മനസ്സിൽ നിന്ന് വിട്ടപ്പോ വിട്ടപ്പോ ചെയ്യാ. അപ്പൊ എന്തും ചെയ്യാൻ ആ സ്വന്തം ദൃശ്യം മനസ്സിനെയാണ്. ഇതുമാതിരി ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രപഞ്ചാനുഭവം. ഇന്ദ്രിയങ്ങളിൽ വിട്ടാലോ? വിട്ടായതില്ല. മനസ്സിൽ നിന്ന് വിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചാനുഭവമില്ല. അപ്പൊ ബുദ്ധി വിട്ടാലോ? ആ വിദ്യാനുഭവം. അപ്പൊ സ്വതവേയുള്ളതായ പാരമാർത്ഥിക അവസ്ഥ എപ്പോഴും ഒരാളിനുണ്ടായത് അത് ഗുണഭാവങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഗുണഭാവങ്ങളാൽ നിറയപ്പെട്ടത് കൊണ്ടാണ് ഗുണമയങ്ങളായിട്ടുള്ള ഈ പദാർത്ഥങ്ങളുടെയൊക്കെ ദൃശ്യാനുഭവം ദർശനാനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ സത്യമാണ് എന്നുള്ളതായ ബോധവും അപ്പോഴാണ്. ഇതിൽ അന്ധകരണത്തെ അല്ലെങ്കിൽ മനസ്സിൽ മനവും നിരുഞ്ചിയാൽ അവയം പ്രദർശിയാൽ മനസ്സിനെ നിരോധിക്കല്ലാതെ കണ്ട ഏതില്ലാതെ ഉണ്ടാവാൻ വേറെ ആളുകൾ മനസ്സിന്റെ കല്പനാസ്വരൂപമാണ് ഇതൊക്കെ. അപ്പൊ ശരിയായില്ല. എന്തുകൊണ്ടാണെന്നാൽ ആ ആത്മസ്വരൂപം പ്രകാശിക്കാത്തത് അജ്ഞാനം മൂലം. തത്വവിചാരം ചെയ്താലേ അതുണ്ടാകുന്നു. വേദാന്താർത്ഥ വിചാരേണ ജാഗ്രതയിൽ ജ്ഞാനം. വേദാന്തത്തിന്റെ അർത്ഥവിചാരം കൊണ്ട് ശരിയായ ജ്ഞാനം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, വേദങ്ങളുടെ അന്തിമഭാവം ആകുന്ന. അപ്പൊ ഉപനിഷത് മന്ത്രങ്ങളെ ശരിയായിട്ട് നിരൂപിക്കുന്ന ഒരാൾക്ക് ശരിക്കും ഉത്തമമായിരിക്കുന്ന ജ്ഞാനം ആത്മജ്ഞാനം ഉണ്ടാവും. ഏകമേവ അദ്വിതീയം ബ്രഹ്മജ്ഞാനാനാഷ്ടീയം ഇത്യാദി വാക്യങ്ങളെ നിരൂപിക്കുന്ന വെച്ചോളും ഉത്തമമായിട്ടുള്ള പരമാർത്ഥമായിട്ടുള്ള ആത്മജ്ഞാനം പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ മെച്ചം? തേന ആത്യന്തിക സംസാര ബന്ധ നാശോപംശം. വർദ്ധിച്ചു വന്നതായ സംസാരാനുഭവത്തിന്റെ നാശം ആ ഉത്തമ ജ്ഞാനം കൊണ്ടുണ്ടാവും. ഉത്കൃഷ്ടമായിരിക്കുന്ന ആത്മജ്ഞാനം കൊണ്ടുണ്ടാവും. അപ്പോ അന്ധകാരത്തെ നീക്കാൻ പ്രകാരം വെളിച്ചം കൂടാതെ കഴിയില്ലയോ? വിശപ്പിനെ നീക്കാൻ പ്രകാരം ആഹാരം കൂടാതെ കഴിയില്ലയോ? ജീവിക്കാൻ വാദി വലിയ പ്രാണന്റെ പ്രകാരം കൂടാതെ കഴിയില്ലയോ? ഇതുപോലെ മോക്ഷ അനുഭവത്തിന് അല്ലെങ്കിൽ സ്വരൂപ അനുഭൂതിക്ക് ആത്മജ്ഞാനം കുടിയേ തീരും, സംശയമില്ലാത്ത ജ്ഞാനസമ്പത്തി ഇല്ലാതെ കണ്ട് ജ്ഞാനം ഇല്ല. ഇതാ ആ കയറിന്റെ ബോധമില്ലാതെ കൊണ്ട് ആ കയർ തോന്നപ്പെട്ടതായ സാമ്പത്തില്ലാതെ അറിയ. അതുകൊണ്ട് കയറിന്റെ ബോധം തന്നെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം പോലെയുള്ളത്. അങ്ങനെയുള്ള ജ്ഞാനം എപ്പോഴും ഒരാളിൽ വീണ്ടും വണ്ണം പ്രകാശിക്കുമ്പോ ആ ആളുടെ എല്ലാ പിന്നെ മിഥ്യാഭ്രമങ്ങളും നീങ്ങാനൊക്കെ ആയിരിക്കുന്നു. അപ്പോ അത് നീങ്ങാതിരിക്കുന്ന കാലത്തോളം തോന്നപ്പെടുന്നതായി പ്രപഞ്ചം മുഴുവൻ എവിടെയാണ് നിൽക്കുന്നത്? തന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. തന്നിൽ താനല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കുക പ്രപഞ്ചം ഒഴിഞ്ഞു വന്നു, അതാണ് മിഥ്യാഭ്രമാണ് എന്നുള്ളതിന് ചെലവിനർത്ഥം. ഈ തന്നെ അറിയുമ്പോൾ പ്രപഞ്ചം ഇല്ലാതെ ആയിത്തീരുന്നു. അപ്പോ ഈ പ്രപഞ്ചം മറ്റൊരു വസ്തുവല്ല എന്നും മറ്റൊരു വസ്തു കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല എന്നും തന്നിൽ പ്രപഞ്ചം ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് കാണുന്നത്? അതാ ഇല്ലാത്തതിനെയും കാണാൻ കഴിയുന്നു ആസന മാത്രം കൊണ്ട് എന്നുള്ളതിനാണ് വിവർത്തം എന്ന് പറയുക. ഇല്ലാത്തതിനെയും കാണുന്നു. ഒരു വൃക്ഷത്തെ അല്ല മരക്കൂറ്റിയോടെ നിൽക്കുന്ന കണ്ടിട്ട് ഭൂതമാണ് എന്ന് തോന്നുന്നു. തീക്കൊള്ളി ആരോ ഇങ്ങനെ ചലക്കി വിതച്ചു വെച്ചിരുന്ന സമയത്ത് ദൂരത്ത് നോക്കുന്ന ആൾക്കാർ തീച്ചക്രാണ് തോന്നി. തീച്ചക്രം ഉണ്ടായിട്ടില്ല. അതിന്റെ ആ ചലന വേഗത കൊണ്ടാണ് ഈ തോന്നപ്പെടുന്നത്. അർത്ഥം ഇതുപോലെ ചഞ്ചലമായിരിക്കുന്ന അന്ധകരണമാണ് ഇല്ലാത്ത മിഥ്യാവസ്തുക്കളാകുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളതാക്കിയും സത്യമാക്കിയും പ്രകാശിപ്പിച്ചു കൊടുക്കും. ഞാൻ ബീജാകാരേണ തന്നിൽ തന്നെ നിൽക്കുന്നു ആ ഭാവം അല്ലെങ്കിൽ ആ ബോധം. അങ്ങനെയുള്ള ബോധത്തിനെയാണ് ഇപ്പോ പ്രപഞ്ചത്തിന്റെ നേരത്തെ തന്നെയുള്ളതായ അസ്തിത്വം. പ്രപഞ്ചം എപ്പോഴും പുതുതായിട്ട് ഉണ്ടാവുമല്ല, സ്വതമേ ഉള്ളതാണ്. അത് പ്രകാശിക്കുകയും അറിയും, പ്രകാശിക്കുകയും അറിയും ചെയ്യുന്നു അറിയുള്ളൂ എന്നർത്ഥം. എപ്പോഴും അന്ധകാരണം ഉണ്ടാവുന്നു, അപ്പോ പ്രകാശം ഉണ്ടാവുന്നു. എപ്പോ ചലനം ഉണ്ടാവുന്നു, അപ്പൊ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ചലനമാണ് എന്ന് പറഞ്ഞത്, അന്ധകരണമാണ് മായാസ്വരൂപം. ആ അന്ധകരണത്തിൽ നിന്നാണല്ലോ ബാക്കിയുള്ള ചിന്തകളും വൃത്തികളും എല്ലാം തന്നെ ഉണ്ടാവുന്നത്. ഗുണങ്ങൾ ത്രിഗുണങ്ങളും അന്ധകരണത്തിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള അന്ധകരണം ഉള്ളപ്പോൾ ഈ മായാഭാവസ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതടങ്ങുന്നതായ സമയത്ത് ഇല്ലാത്തതായിട്ടും തോന്നും. പക്ഷെ ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. സ്വസ്വരൂപ വിസ്മൃതിയാണ് ഈ ഉണ്ടാവലും ഇല്ലാണ്ടാവലും സത്യമാണ് എന്ന് വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നില്ലേ, ഇതില്ലാന്ന് എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? ചെയ്യുന്നില്ല. കാരണം ഈ ബോധം നിങ്ങൾക്ക് ഉറക്കത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഞാനിപ്പോ ജനിച്ചിരിക്കുന്നു, എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇന്ന ആളാണ്, ഞാൻ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്ര കാലമാണ് ആ വയസ്സ് എന്നൊക്കെയുള്ള ഈ ചിന്ത നിങ്ങൾക്ക് സുഷുപ്തി ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഉള്ളതാണെങ്കിൽ എപ്പോഴും അത് ഉണ്ടാവണ്ടേ? താൻ തോന്നുന്നവർക്കൊക്കെ അത് പ്രകാശിക്കണ്ടേ? ഈ ജീവൻ സുഷുപ്തിയില്ല, വിദ്യയിലെത്തുന്ന സമയത്ത് ഈ ബോധം ഉണ്ടാവുന്നില്ല. ഗുണഭാവങ്ങൾ അടങ്ങി, ആ ഗുണഭാവങ്ങൾ അടങ്ങുമ്പോൾ മായാ മാത്രമായി തീരുമ്പോൾ തന്നെ ഇതിന്റെ ആ മൂലതത്വാവസ്ഥയെല്ലാം കൊണ്ട് വികസിച്ചുള്ളതായ നാനാത്വ സ്വഭാവം അനുഭവപ്പെടുന്നില്ല. പിന്നെ സുഷുപ്തിയും കൂടിയും അനുവർത്തിച്ചു കഴിഞ്ഞാലോ താൻ ആത്മാവാണ്. ആ ആത്മാവിന്റെ അന്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ബോധ്യമായി തീരുന്നത് ആറ് ഘടകങ്ങളുണ്ട് അജ്ഞാനത്തിന്. മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് വിക്ഷേപം, ആവരണം, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം.

ಮಾತ್ರ ಶೇಷಕ ಪ್ರಾಪ್ತಿ ಉಂಟಾಗುವುದು, ಸುಖ ಪ್ರಾಪ್ತಿ ಮಾತ್ರ ಆಗುವುದು. ಅದು ಹೇಗೆ ತನ್ನ ತಾನು ಜಯಿಕನು ಅದೋಡೆ ಪತ್ತು ಸ್ವರೂಪ ಅನುಭವಿಯನು ಇನಿಯಾನ ಜೀವ ಮುಖದಿ അല്ലെങ്കിൽ മോക്ഷാനുഭൂതി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടി ആ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഒരാൾക്ക് ജീവൻ മുക്തനാവാം. അങ്ങനെ ജീവൻ മുക്തനാകെ നമ്മൾ ഗാന്ധിയാവശ്യം കാണുകയും അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുകയും ചെയ്തില്ലേ. എന്താ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ ജീവഭാവത്തിൽ നിന്ന് മോചിച്ചവൻ, വിട്ടവൻ, ജീവഭാവത്തെ വിട്ടവൻ, ജീവനല്ലാതെ. അപ്പൊ ജീവന്റെ അറിവ് സംസ്കാരവും അനുഭവങ്ങളും എന്തൊക്കെയാണ് അതൊക്കെ ഈ ജീവിതം നഷ്ടപ്പെടുന്ന സമയത്ത് അതൊക്കെ ഇല്ലാണ്ടേ പോലും ആത്മത്വം പ്രകാശിക്കുമ്പോൾ ആത്മ ലക്ഷണങ്ങൾ മാത്രമാണ് ആളിൽ പ്രകാശിക്കുന്നത്. ജീവഭാവം ഇല്ലാണ്ടേ ഇങ്ങനെ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനായി തീരാം എന്ന് പറഞ്ഞാൽ ജീവിതം സത്യമല്ല എന്നും പറഞ്ഞ് വേറെ എന്താ തെളിവ് വേണ്ടത്? ഇത് മാത്രമല്ല, ഇപ്പോ തന്നെ പടിപടിയായിട്ട് മേലോട്ട് വരുന്നു അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെച്ചോളൂ. ജാഗ്രത സ്വപ്നങ്ങളെ രണ്ടിനെയും വിട്ടാൽ നിക്ഷേപം നീങ്ങി ആവരണം മാത്രമേ ഒന്നും അറിയാതെയാണ് ആവരണം. ആ സുശബ്ദിയെ വിട്ട് കഴിയുമ്പോൾ ആവരണം നീങ്ങി ശുദ്ധ സത്വസ്വരൂപമായി തോന്നുന്നു ഈ അവസ്ഥ. അവിടെ പരോക്ഷ ജ്ഞാനം ഉണ്ടായി, പിന്നെ ആ ഗുണഭാവങ്ങൾ തന്നെ നീങ്ങി വികൽപ്പ സമാധിയിലെ. അപ്പോ അപരോക്ഷ ജ്ഞാനം ഉണ്ടാവുന്നു. വികൽപ്പങ്ങൾ നീങ്ങുന്നു, ദുഃഖം നോക്കുന്നു, പ്രപഞ്ചം കേവലം ഇല്ലാതെ വന്നു വികൽപ്പാവസ്ഥയിൽ പ്രപഞ്ചം നോക്കുന്നതിന്റെ പ്രതീതിയെ ഇല്ലാതെ ഉണ്ടായിരുന്നു. അതാണ് ദുഃഖം നോക്കി. ദുഃഖം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്, സുഖം എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. അപ്പൊ ദുഃഖത്തിന്റെ പ്രതീതി തന്നെ ജീവൻ മുക്തൻ എന്ന് പറയും. പ്രദോഷജ്ഞാനം പ്രകാശിച്ചപ്പോൾ തന്നെ മിക്കവാറും ജീവൻ മുക്തൻ എന്ന് പറയും. അതിന് രക്ഷണ വരും ദുഃഖനിവൃത്തിയിൽ എത്തുന്ന സമയത്ത്, പ്രപഞ്ച സ്മരണം സ്ഫുരണം ഇല്ലാതെ ഉണ്ടായിത്തീരുന്ന സമയത്ത്, തികച്ചും ആത്മാനുഭവം മാത്രമായി തീരുന്നു വിചാരിച്ചും അവിടെ ആത്മീയമായിരിക്കുന്ന ഭാവമല്ലാതെ വേറെ പ്രപഞ്ചത്തിന്റെ സ്ഫുരണ രീതി ഇല്ലാതെ ഉണ്ടായിത്തീരും. അപ്പോൾ ജീവത്വം ഉണ്ടാവണമെങ്കിൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ആ അവസ്ഥ കിട്ടി നിങ്ങൾക്ക് വെച്ചോളൂ. എന്നാലും എപ്പോഴും പിന്നീട് ഈ ശരീരം ഉള്ളപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറയാൻ വയ്യ. പക്ഷെ മിക്കവാറും ഈ ശരീരം പോകാനവിടെ ഉള്ള അനുഭവം വരുന്നു ഒരാളൊക്കെ. അപ്പൊ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതേ ദിവസം ശരീരം നിൽക്കില്ല. അതുകൊണ്ട് ശരീരം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാരംഭ അനുഭവം ബാക്കിയായിട്ടുള്ള പ്രാരംഭങ്ങൾ അവസാനിച്ച ഒരാൾക്ക് ശരീരം നിൽക്കുന്നില്ല. പ്രാരംഭം ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു പ്രകാരത്തിൽ ഈ ലോകത്തിന് നല്ലതാണ്. ജ്ഞാനിക്ക് കുറച്ച് പ്രാരംഭം ഉണ്ടെന്നുള്ളത് ഈ ലോകത്തിന് നല്ലതാണ്. അതുകൊണ്ട് തനിക്ക് ജ്ഞാന സമ്പത്തി അനുഭവപ്പെട്ട് കഴിഞ്ഞുള്ളൂ, അപ്പോഴേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് സ്വാനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആചാര്യത്വം. അങ്ങനെയുള്ള ആളെ ആചാര്യനായി തീരുന്നത്. അപ്പോ എപ്പോഴെങ്കിലും ഒരാളൊക്കെ അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു വിചാരിച്ചുള്ളൂ, അത് ഈ ലോകത്തിന് അനുഭവമാണ്. മറ്റുള്ളവർക്ക് ഉള്ള പോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് ഉള്ള പോലെയാണെന്ന് പറയാൻ വയ്യ. അത് ഈ പുസ്തകത്തിൽ കണ്ട പോലെയോ വായിച്ച പോലെയോ അല്ലെങ്കിൽ ഊഹിച്ചറിഞ്ഞ പോലെയോ പറയുന്നതാണ്. അത് ചിലപ്പോഴൊക്കെ സത്യമാവാം, ചിലപ്പോൾ സത്യമായില്ല എന്ന് നന്നായിക്കാൻ. കാരണം പുസ്തകത്തിൽ കണ്ടതിനെ പറയുമ്പോൾ സത്യമാവില്ലേ എന്ന് വിചാരിക്കാം. പുസ്തകത്തിൽ ആ എഴുതിയുള്ള ആചാര്യൻ എന്തൊരാശയത്തെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ഈ അധ്യയതാവിന്, അതായത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലായി എന്ന് പറയാം. അത് എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും മനസ്സിലായി എന്ന് വരില്ല എല്ലാ ഭാഗങ്ങളും. അതുകൊണ്ട് പുസ്തകത്തിൽ കണ്ടതിനെ മാത്രം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വൈകല്യം വന്നു വരാം. നമ്മൾക്ക് സ്വാനുഭൂതി വരണം. സ്വാനുഭൂതി വരണമെങ്കിൽ അദ്ദേഹം ജ്ഞാനിയാണ്. ജ്ഞാനിയായി തന്നു വിചാരിച്ചുള്ള പിന്നീട് എനിക്ക് ശരീരം നിലനിൽക്കില്ല സാധാരണ. പക്ഷെങ്കിലും പ്രാരബ്ധം വെച്ചാൽ കുറച്ച് കാലം അങ്ങനെ ആ പ്രാരബ്ധാനുഭവം ഇതുവരെ ഉണ്ടോ അതുവരെ ഈ ശരീരം നിലനിൽക്കും. ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ജ്ഞാനികൾക്ക് ആചാര്യത്വം അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതേ ശരിയായി തീരെ ചെയ്യുന്നത്. ഇനി എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലുമല്ല, അവർ വിചാരം ചെയ്ത താല്പര്യം വസ്തുസിദ്ധർ വിചാരേണ എന്ന ഗിഞ്ചിൽ കർമ്മം കൂടി. കർമ്മം കൊണ്ടല്ല ആത്മാനുഭവം വരിക, വിചാരം കൊണ്ടാണ് നിന്നത്തം. ആത്മവിചാരം ചെയ്യണം. ഇതാണോ ആത്മാവ്, ഇതാണോ ആത്മാവ്, ഇതാണോ ആത്മാവ്, ഇങ്ങനെയാണോ ആത്മാനുഭവം, ഇങ്ങനെയാണോ ആത്മാനുഭവം എന്നിങ്ങനെ ആ ആത്മവിചാരം തന്റെ എല്ലാ അനുഭവങ്ങളെയും മുന്നത്തി കൊണ്ട് പിന്നെയും പിന്നെയും വിചാരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വിചാരം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടും ആ ആത്മാനുഭവസികനായിട്ടുള്ള ഒരാളുടെ സമ്പർക്കത്തിൽ. അപ്പൊ അങ്ങനെയുള്ള സമ്പർക്കത്തെയാണ് അതുകൊണ്ട് സത്സംഗത്തിൽ സത്സംഗം കൊണ്ട് അല്പം ചെയ്യാൻ ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ ഇതാണ്. അപ്പൊ മറ്റുള്ളവർക്ക് സത്സംഗത്തെ കൊടുക്കാൻ ആ സത്സംഗം കൊണ്ട് ശരിക്കും ആത്മബോധത്തെ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. ശരിയായിട്ടുള്ള സത്സംഗം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ഒരാളുടെ ഈ ശാസ്ത്രം പഠിക്കാൻ കഴിഞ്ഞില്ല, തപസ് ചെയ്യാൻ കഴിഞ്ഞില്ല.

0: ഞാൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കുറവായിരിക്കാം. ചെയ്യാൻ വേണ്ടത്ര സത്സംഗമുണ്ട്, അത് സ്വാനുഭൂതി വരുന്നത് വരെ ശരിയായിട്ട് നിലനിൽക്കുന്നു വിചാരിക്കാം. എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ആ സത്സംഗം കൊണ്ട് തന്നെ മുക്തനാകാൻ കഴിയും, ജീവൻ മുക്തനാകാൻ കഴിയും. തേനാധീനശ്രുതികണാ മോപാസുര മഹത്വമാണ് അപ്രധാനപ്പെട്ട ദിവസ സത്സംഗാൽ മാം ഉപാഗത എന്ന് പറയും. പ്രഹ്ലാദാദികളെ പ്രഹ്ലാദങ്ങൾ ത്രാസുകൾ ലാസന്മാരായിരുന്നല്ലോ, ഭീഷണി തുടങ്ങിയില്ലാതെ രാക്ഷസന്മാരായിരുന്നല്ലോ, ജടായു സമ്പാദിക്കുക ഇവരൊക്കെ പക്ഷികളായിരുന്നു. അതുപോലെ തന്നെ ആന, പിന്നെ അതുപോലുള്ള വേറെ ചില വസ്തുക്കളൊക്കെ മൃഗങ്ങളായിരുന്നു മൊത്തം. അവർക്കൊക്കെ അതായത് വിരാമവാനുമാനുമാരൊക്കെ മൃഗങ്ങളുടെ വർഗത്തിലേക്കൊരാ. ഇതുപോലെ ആ ഗോപികൾ പിന്നെ യാതൊരു രീതിയിലുള്ള ബ്രാഹ്മണരുടെ ഭക്തിമാരായവരൊക്കെ സ്ത്രീകളായിരുന്നു, പ്രാണപ്പെട്ടായിരുന്നു, അനുഭവത്തിലുണ്ടായിരുന്നു. ആധീന ശ്രുതികളാ എല്ലാവരും വേദ പഠിച്ചിട്ടുണ്ടായിരുന്നു. നവാസന മഹത്തമാണ് മഹത്തമന്മാരെ, അതായത് ആചാര്യശ്രേഷ്ഠന്മാരെ സമീപിക്കുകയും ഉപദേശം വാങ്ങിക്കുകയും ചെയ്തിട്ടില്ല. എന്നിട്ടും അവരൊക്കെ മുത്തന്മാരായിരുന്നു. എങ്ങനെ മുത്തന്മാരായത്? സത്സംഗ സത്സംഗം. അപ്പൊ അങ്ങനെയുള്ള സത്സംഗം കിട്ടുന്നു വിചാരിച്ചുള്ളത് മാത്രമാണ്. പക്ഷെ അത് ഒരാവശ്യം രണ്ട് പ്രാവശ്യം അറിയുന്നല്ല. ഇതുവരെ എന്റെ സംശയങ്ങൾ തീരുന്നില്ലയോ അതുവരെ പിന്നെ തുടർച്ചയായിട്ട് സത്സംഗത്തെ ആചരിക്കുന്നുണ്ട് ഒരാൾ കൊണ്ട് നടന്നു പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവൻ മുക്തനാവാൻ കഴിയും എന്നാണ് സാധാരണ പറയുക. അപ്പൊ അങ്ങനെയുള്ള സത്സംഗം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാധിക്കും. ഏതായാലും ഇല്ല, ആത്മവിചാരം കൊണ്ടാണ് ചിത്തശുദ്ധയെ കർമ്മം മൂന്ന് വസ്തുപത്തേ. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മത്തെ വിധിച്ചത് വേദങ്ങൾ. നാനാതരത്തിലുള്ള യജ്ഞങ്ങൾ, തപസ് ഹോമം ദാനം തുടങ്ങിയതൊക്കെ തീർത്ഥാടനം ചെയ്യണം, തപസ് ചെയ്യണം, പ്രധാനുഷ്ഠാനങ്ങളെ ചെയ്യണം, ദാനങ്ങൾ ചെയ്യണം എന്നിങ്ങനെയുള്ള സകർമ്മങ്ങളെ ഒക്കെ വിധിച്ചത് എന്തിനാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പൊ ആത്മബോധത്തിനും അത് ആത്മവിചാരം ചെയ്യണം. എന്നത് വസ്തുപത്തി, വസ്തുപത്തിക്കല്ല കർമ്മത്തെ വിധിച്ചത്. ഇന്ന കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആത്മബോധം ഉണ്ടാവും. എവിടെയും ഒരു കർമ്മത്തെ നീക്കുന്ന ശ്രുതിയായിട്ട് പറഞ്ഞത് വസ്തുസിദ്ധിയോ വിചാരേണ, വിചാരം കൊണ്ടേ വസ്തുസിദ്ധി ഉണ്ടാവുള്ളൂ, ആത്മവിചാരം കൊണ്ടേ ആത്മബോധം ആത്മാനുഭവം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇഞ്ചിൽ കർമ്മ കോടിക്ക് കോടിക്കണക്കിലുള്ള കർമ്മം ചെയ്താലും അല്പമായിട്ടെങ്കിലും ഒരാൾക്ക് ആത്മതത്വ അനുഭവം ഉണ്ടായിത്തീരുക എന്നുള്ളത് സാധ്യമല്ല. കർമ്മം അജ്ഞാന കാര്യമാണ് എന്നുള്ളതാണ്. അജ്ഞാനമുള്ളപ്പോഴേ ഒരാൾ കർമ്മം ചെയ്യാനുള്ളൂ. അജ്ഞാനം ഇതുവരെ ഉണ്ടോ അതുവരെ കർമ്മം നിലനിന്നുകൊണ്ടിരിക്കും. കർമ്മമയമാണ് മനസ്സ്. കർമ്മമുള്ളിടത്തോളം കാലം മനസ്സുണ്ടാവും. മനസ്സ് ഇതുവരെ ഉണ്ടോ അതുവരെ ഈ വിക്ഷേപാവരണങ്ങൾ ഉണ്ടാവും. ആ വിക്ഷേപാവരണങ്ങൾ ഉള്ളിടത്തോളം കാലം ശരീരവും ഉണ്ടാവും. അപ്പൊ ജനന മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എന്റെ നിയമം മൊത്തം. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്ന് നോക്കാം. ശാശ്വതമായിരിക്കുന്ന രക്ഷ ഒരാളെ കിട്ടണമെന്ന് വിചാരിച്ചോളൂ. നിസ്സംശയമായിരിക്കുന്ന ആത്മാനുഭവത്തിൽ സമ്പൂർണ്ണമാണ്. ആ സമ്പൂർണ്ണത ആത്മവിചാരം കൊണ്ടുണ്ടാവും, വിചാരം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വിചാരമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, ആ വിചാരത്തിന്റെ സ്വരൂപമാണ്. എന്തെങ്കിലും ഒന്നിനെയും ഉന്നത്തി വിചാരം ചെയ്യും. ഇപ്പൊ ഇവിടെ എന്താ വിഷയം ചെയ്യുന്നത്? ആ പ്രപഞ്ചം തന്നിലാണ്, തന്നിൽ നിന്ന് അന്യമായിട്ട് ജീവിതത്തെ ഉണ്ടായിട്ട് തന്നിൽ ഇങ്ങനെ ഇല്ലാത്തതായ പ്രപഞ്ചം ഉള്ളതായി തോന്നപ്പെട്ടത് ചിന്ന അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മവിസ്മൃതിയാണ്. അതിന് തന്നെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ വിസ്മൃതിയാണ് അസത്യത്തിന്റെ പറയുന്നത്. അസത്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. ഇല്ലാത്ത വസ്തുവാണ് ഉള്ളതായ വസ്തുവിന് മറവായിട്ടിരിക്കുന്ന വസ്തു. ഇത് അതാണ് ഇത് മായയാണ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ അത് സംഭാവ്യമാണോ യുക്തി കൊണ്ട് നിരൂപിച്ച ഇല്ലാത്ത ഒന്നിന്റെ മറവ് കൊണ്ടാണ് ഉള്ളത് മറയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ നിൽക്കും. ഉള്ളതൊന്നിന്റെ മറവ് കൊണ്ടാവണ്ടേ ശരി മറയല്ലേ? ഉള്ളതാണോ അജ്ഞാനം? അല്ല. പിന്നെ ആ അജ്ഞാനത്താൽ മറയപ്പെട്ടതാണ് ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ? യുക്തി ഉണ്ടോ? യുക്തി ഇല്ല. അതാണ് മായയ്ക്ക് ഈ യുക്തിയൊന്നും ആവശ്യമില്ല. എന്താണ് മായ എന്നുള്ള പേര്? മായ എന്ന് പറഞ്ഞാൽ യാതൊന്നും ഇല്ലാത്തതാണ്. അതാണ് മായ എന്ന് പറഞ്ഞത്. മായ വളരെ വിഷമമുണ്ട് മനസ്സിലാക്കാൻ. സന്മാസി അസന്മാസി ഉഭയാത്തിയാണ്, ഭിന്നാസി അഭിന്നാസി ഉഭയാത്തിയാണ്, സാങ്കാസി അനങ്കാ സുഖയാത്മികാണ്, മഹാത്ഭുത അനുവചനീയ രൂപ ദാനമായ സ്വരൂപം അറിയാം. സത്താണോന്നോ അസത്താണോ ഒന്നും രണ്ടും പറയാമില്ല. മായ സത്യമാണോ അസത്യമാണോ രണ്ടും പറയാമില്ല. ഇതുവരെ അജ്ഞാനമുണ്ടോ ആ ആത്മാനുഭവം വരുന്നില്ലോ, അതുവരെ മായ സത്യമാണ്. അപ്പൊ ആത്മാനുഭവ സമ്പന്നനായി കഴിഞ്ഞാലോ മായ അങ്ങനെ ചെയ്യാനർത്ഥം. മാർക്കാണ്ടേ മനുഷ്യ തുടങ്ങിയുള്ള ആളുകളെ മായയെ കണ്ടാൽ കൊള്ളാന്ന് ആഗ്രഹിച്ചു. ഇനിയും ചതുരേ ജ്ഞാനവാസിഷ്ടത്തിൽ പറയും, അവരൊക്കെ മായയെ കണ്ടാൽ കൊള്ളാന്നായിട്ട് ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? മായാനുഭവിക്കാറുണ്ട്. സത്താണെന്നും അസത്താണെന്നും പറയാനില്ല. ജ്ഞാനികളെ പരിശോധനം അസത്താണ് മായ, അച്ഛന്മാരെ പരിശോധനം സത്യമാണ് മായ. ഭിന്നാപ്യ അഭിന്നാഭ്യുഭയാത്വീകാരണം. എന്നാൽ ബ്രഹ്മത്തോടെ അല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നതുമായ അഥവാ വിറ്റ് നിൽക്കുന്നുവോ ചോദിച്ചാൽ രണ്ടും പറയാനില്ല. ആത്മബോധം ഇല്ലാതിരിക്കും കാലത്തോളം ആത്മാവോട് കൂടി ചേർന്ന് സദാകാരമായി തന്നെ നിൽക്കും. ആത്മബോധം പ്രകാശമുള്ള ഒരാളൊക്കെ വിറ്റിട്ട് ചേർന്നിട്ട് നിൽക്കുന്നില്ല. അപ്പോ ഭിന്നാനോ അഭിന്നാനോ രണ്ടും പറയാനില്ല. സാംഗാപ്യ അനങ്കാഭയാത്മികാണോ, അതുപോലെ സാംഗയാണോ അനങ്കയാണോ ആയ സാംഗ എന്ന് പറഞ്ഞാൽ അവയവങ്ങളോട് കൂടിയത്. അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന് ഭേദങ്ങളുടെ വസ്തുക്കൾക്കോട്ടാർത്ഥം. സജാതീയം, വിജാതീയം, സുഖടം. സജാതീയ ഭേദം, വിജാതീയ ഭേദം, സുഖട ഭേദം. സജാതീയ ഭേദം എന്ന് പറഞ്ഞാൽ തന്നെ പോലുള്ള ഒരു വസ്തു എന്നുള്ള ഭേദം. വൃക്ഷം വൃക്ഷങ്ങൾ അനീകൊണ്ട് വൃക്ഷങ്ങൾ എന്നുള്ളൊരു വർക്കാണ്. പിന്നെ മാവ്, പ്ലാവ്, കവുങ്ങ്, തെങ്ങ്, പിന്നെ കാഞ്ഞിരം, വീട്ടി ഇവിടുത്തെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതൊന്നും മറ്റൊന്നിനെ പോലെയല്ല. അതായത് മാവ് പോലെയല്ല പ്ലാവ്, പ്ലാവ് പോലെയല്ല തെങ്ങ് പോലെയല്ല കവുങ്ങ്, ഏത് പോലെ എങ്കിലും അവയെല്ലാം വൃക്ഷം എന്നുള്ള ഒരു സജാതീയ വർഗത്തിൽ നിൽക്കുക. ഈ ഭേദത്തിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യൻ എന്നുള്ള ഒരു വർഗത്തിൽ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇയാളെ പോലെ അല്ല അയാളെ, അയാളെ പോലെ അല്ല മറ്റേ ആള്. ഇങ്ങനെ ശരീരം കൊണ്ട് ആകൃതി കൊണ്ട് പ്രകൃതി കൊണ്ട് എല്ലാവർക്കും മാറ്റമുണ്ട്. ഈ മാറ്റത്തിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. വിജാതീയ ഭേദം എന്ന് പറഞ്ഞാല് തന്റെ വർഗത്തിൽ പെടാത്ത വസ്തുക്കളിൽ നിന്നുള്ളതായ ഭേദം. ഇപ്പൊ വൃക്ഷ വർഗത്തിലുള്ള ഭേദത്തെ സജാതീയ ഭേദം എന്ന് പറഞ്ഞു. ഒരു മരവും ഒരു മൃഗവും ഒരുപോലെയല്ല. ഈ മരം വൃക്ഷത്തവർഗത്തെപ്പെട്ട, മൃഗം മൃഗത്തിന്റെ വർഗത്തെപ്പെട്ടതാണ്. ഒരിക്കലും അത് ഒന്നാവാൻ ഒരുപോലെയാവാൻ വയ്യ എന്നർത്ഥം. അപ്പോ സജാതീയല്ല, വിജാതീയമായിട്ടുള്ള ഭേദമാണ്. ഇതുപോലെ മനുഷ്യൻ, മനുഷ്യനും മൃഗവും ഒരുപോലെയാണോ? അല്ല. മനുഷ്യന്മാരൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷെ അവർക്ക് സജാതീയമായിട്ടുള്ള ഭേദമാണ്. മൃഗങ്ങളും മരിച്ചതായാലോ അത് വേറെ തന്നെയാണ്. അതിനെ വിജാതീയ ഭേദം എന്ന് പറയും. പൊതുവർഗത്തെ പറ്റുന്നുണ്ട്. ഇത് സുഗത ഭേദം. സുഗതം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെയുള്ള ഭേദം. മനുഷ്യൻ പറഞ്ഞു നേരം തനിക്ക് ഭേദമുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. ഇതൊക്കെ കൂടി കൂടിച്ചേർന്നതാണ് താൻ. കണ്ണ് പോലെയാണോ മൂക്ക്, മൂക്ക് പോലെയാണോ ചെവി, ചെവി പോലെയാണോ കൈ, കൈ പോലെയാണോ കാലയല്ല. ഇങ്ങനെ ഇത് തന്നിൽ തന്നെയുള്ള ഭേദങ്ങളാണ്. ഇതിന് സുഗത ഭേദം എന്ന് പറയും. അപ്പൊ സജാതീയം, വിജാതീയം, സുഗതം, ഈ മൂന്ന് തരത്തിലുള്ള ഭേദങ്ങളെ കൊണ്ടാണ് വസ്തുക്കളെ തിരിച്ചറിയുന്നത് എന്നർത്ഥം. ഈ മൂന്ന് തരത്തിലുള്ള ഭേദവും മായയ്ക്കില്ല. സാംഗാപ്യ അനങ്കാഭയാത്മികാണെന്നോ, സാംഗയാണെന്നോ അനങ്കയാണെന്നോ രണ്ടും പറയാനില്ല. അവയവങ്ങൾ ഉള്ളതാണെന്നോ ഭേദമുള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ രണ്ടും പറയാനില്ല. മായയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയായിട്ടുള്ള ഒരാളൊക്കെ ഈ മായയ്ക്ക് ഭേദമില്ല. അജ്ഞനായിട്ടുള്ള ഒരാളൊക്കെ അനീക സ്വരൂപങ്ങളുണ്ട് മായയ്ക്ക് എന്ന് തോന്നുന്നുണ്ട്. അപ്പോ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് മായയുടെ ഭേദാഭേദങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ മഹാത്ഭുത, ഇങ്ങനെ നോക്കുമ്പോൾ അത്യന്ത അത്ഭുതമാണ് മായയുടെ സ്വരൂപം. അനിർവചനീയ രൂപ, നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതാണ് മായയുടെ സ്വരൂപം. അതാണ് ആ മായയുടെ വ്യാപിച്ചപ്പോഴാണ് ഇല്ലാത്ത വസ്തു ഉള്ളതായി തന്നെ ഉള്ളതിന് മറവായി തന്നെ. ഈ അത് ഒരു അതിശയമാണ്. വാസ്തവത്തിൽ യുക്തിക്ക് നിരക്കാത്തതാണ്. ഇല്ലാത്തതായ പാമ്പിന്റെ മറവ് കൊണ്ട് ഉള്ളതായിരിക്കുന്ന കയറ് കാണപ്പെടാതെ കാര്യം. ഇല്ലാത്തതായ ശരീരത്തിന്റെ മറവ് കൊണ്ട് ഉള്ളതായിരിക്കുന്ന ആത്മാവ് അദൃശ്യമായിട്ട്, അതാണ്ടപ്പെടുന്നത്. ഈ ശരീരാദികളുടെ മറവ് കൊണ്ടല്ലേ, പഞ്ചകോശങ്ങളുടെ മറവ് കൊണ്ടല്ലേ ഈ ആത്മാവ് പ്രകാശിക്കാത്തത്? ആ പഞ്ചകോശങ്ങൾ സത്യമാണെന്നല്ല, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആരോഗ്യമയം, ഈ അഞ്ചു കോശങ്ങൾ ഉള്ളിലുള്ളിലായി മറച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവിനെ. ഈ അന്നമയ കോശമാണ് ഈ ജാഗ്രത അവസ്ഥയിൽ പ്രകാശിക്കുന്നത്. ഈ പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ഇത് മൂന്നും സ്വപ്നാവസ്ഥയിൽ പ്രകാശിക്കും. ആനന്ദമയം, സുസുപ്തിയും. ഇങ്ങനെ ഈ മൂന്നവസ്ഥയിലും പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചകോശങ്ങൾ തന്നെയാണ് എന്റെ വ്യക്തി സ്വരൂപമെന്ന് ബോധിക്കുന്നു പ്രായനാളുകള്. വാസ്തവത്തിൽ ഈ പഞ്ചകോശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സത്യമാണോ? ഒരിക്കലും ഉണ്ടായില്ല. മൂന്ന് കാലത്തും ഉണ്ടായില്ല. സത്യത്തിന്റെ ഗന്ധം പോലും അവയ്ക്ക് ഇല്ലാന്ന് അർത്ഥം. എന്നിട്ടും ഇല്ലാത്തതായ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു ആത്മാവ് എന്നുള്ളതല്ലേ. ഇത് മായാസ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് ഈ വസ്തുസ്വരൂപമല്ല. രസസ്വരൂപമല്ലാത്തത് കൊണ്ട് ബോധം മാത്രമേ വേണ്ടൂ, അറിവ് മാത്രമേ ഈ വേണ്ടൂ, അത് നീങ്ങാൻ വേറെ ഒന്നും വേണ്ട. അതിന് നീക്കാൻ വേണ്ടിയിട്ട് പ്രയത്നം ആവശ്യമില്ല, പദാർത്ഥങ്ങൾ ആവശ്യമില്ല, ഉപകരണങ്ങൾ ആവശ്യമില്ല, ഇനി ബോധം മാത്രമേ വേണ്ടൂ. ഇനി ഇപ്പോ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ച ഒരാളൊക്കെ ആ തെറ്റിദ്ധാരണ നീങ്ങ മാത്രമേ വേണ്ടൂ, അത് ശരിയായിട്ടുള്ള ബോധം കൊണ്ട് നീങ്ങും. അപ്പൊ പഞ്ചകോശങ്ങളുടെ മറവ് നീങ്ങാൻ എന്തേ വേണ്ടൂ? ബോധം മാത്രമേ വേണ്ടൂ. ഇതുപോലെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമാകുന്ന മറുപടി ഞാൻ എന്തേ വേണ്ടൂ? ബോധം മാത്രമേ വേണ്ടൂ, വേറെ ഒന്നുമില്ല. അതാണ് അപ്പോ ആകർഷ വന്യവജ്ഞാനം വിനാ മോക്ഷോമയായത്. അരി വെക്കാൻ എങ്ങനെയാണോ തിരിഞ്ഞു കൂടാണ്ട് കഴിയില്ലാന്നിരുന്നത് ഇരിക്കുന്നത്, ഇതുപോലെ ജ്ഞാനമില്ലാതെ മുക്തി ഇല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ജ്ഞാനത്തോടു കൂടാതെ മുക്തി ഉണ്ടാവാൻ നിർത്തിയില്ല. ഇതുകൊണ്ട് അജ്ഞാന സ്വരൂപമാണ് ബന്ധം. അപ്പൊ ജ്ഞാനം കൊണ്ടേ അർത്ഥയ്ക്ക് അവിദ്യമാനേവി സംസദേ, ഇത് എത്ര പ്രാവശ്യം പറയും ഭഗവത്തിൽ അറിയും. അർത്ഥേക്ക് അവിദ്യമാനേവി പദാർത്ഥം ഇല്ലാതെയായാലും സംസദേർന്ന് പുറത്തോടെ സംസാരം ഇല്ലാതെ അവിദ്യ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നുവെച്ചാൽ എന്താണ്? പദാർത്ഥ സ്വരൂപമല്ല, വസ്തുസ്വരൂപമല്ല ഈ സംസാരം, ഭാവസ്വരൂപമാണ്. അപ്പൊ പദാർത്ഥ സ്വരൂപമല്ല ഈ ഭാവസ്വരൂപം, ഭാവമാണ് പദാർത്ഥാകാരമായിട്ട് തോന്നപ്പെടുന്നത്. സ്വപ്നത്തിൽ കാണപ്പെടുന്നതായ പദാർത്ഥങ്ങളൊക്കെ എന്താണ്? ഭാവം മാത്രമല്ലാണ്. ഉടനെ പോയിട്ട് അതൊന്നും ഒക്കെ ഉണ്ടല്ലേ. ഇതുപോലെ ജാഗ്രത കാണപ്പെടുന്നതും ഭാവം മാത്രമാണ്. ഇത് ബോധ്യമാണ്. ഇത് സ്ഥൂലമാണെന്നുള്ളത് കൊണ്ട് ഭാവം മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാധാരണ ആളുകൾക്ക്. അതുകൊണ്ട് പ്രപഞ്ചത്തെ സത്യമായി ബോധിപ്പിക്കും. അതുപോലെ തന്നെ ഇപ്പൊ മനസ്സ് നോക്കൂ, ഭാവം മാത്രമാണ്. മനസ്സിനെ കാണാനോ തൊടാനോ കഴിയില്ല, സൂക്ഷ്മമാണ്. ഭാവം മാത്രമാണ്, ഭാവം കൊണ്ടാണ് മനസ്സുണ്ടാകും നമ്മൾ ബോധിക്കുന്നത് എന്നത്. ഇതുപോലെ എല്ലാ വസ്തുക്കളും ഒരുപോലെ ഭാവം മാത്രങ്ങളാണ്. ഇത് ആ വിപരീത ഭാവം കൊണ്ടേ അതിന് ജ്ഞാനമുണ്ടാവുന്നത്. അതാണ് സംസാരം. അപ്പൊ ആത്മീയമായിട്ടുള്ള ഭാവം ഈ എപ്പോ ഉണ്ടാവുന്നു? ആത്മഭാവം എപ്പോൾ പ്രകാശിച്ചു? അപ്പൊ ഈ പ്രപഞ്ചഭാവം ഇല്ലാതെ മായാഭാവം ഇല്ലാതെയാവുന്നു. അപ്പോ ഭാവം മാത്രമാണ് പ്രപഞ്ചം, വസ്തുസ്വരൂപമല്ല. വസ്തുസ്വരൂപമാണെന്ന് പറഞ്ഞാൽ പ്രയത്നം വേണം, ഉപകരണം വേണം, പദാർത്ഥം വേണം, ആള് വേണം, ഒക്കെ വേണം. അത് ഉണ്ടാക്കാനും ഉണ്ടാക്കാനും അതുപോലെയൊക്കെ വേണം. ഇനി ഭാവം മാത്രമായതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല. അർത്ഥം ഭാവം മാത്രമാണ് എന്ന് അറിയാൻ കഴിയുന്നില്ല സ്ഥൂലമായി ചേരുമ്പോൾ. ഇപ്പൊ ജാഗ്രത അവസ്ഥയിൽ ഒരു വളയം ഉണ്ടാക്കാൻ വെച്ചു. അപ്പൊ അതിന് സ്വർണം വേണം, ഈ കണ്ണിൽ വേണം, കട്ടാൻ വേണം, ചുറ്റി വേണം, ഒല വേണം, പലതും വേണം. എന്നിട്ട് അത് അയാൾ പ്രവർത്തിക്കണം. ഇത് നാല് ദിവസം വേണം, നാലേ പണി കഴിയുള്ളൂ എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ ഒരു വളവാണെങ്കിലോ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ വളയെ അവിടെ പ്രകാശിക്കുന്നു. അതാണ് ഭാവം. ആ ഭാവം തന്നെയാണ്. പക്ഷേ സ്ഥൂലങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ഭാവമായതുകൊണ്ട് അത് പ്രയത്ന സ്വരൂപമാണ്, ഉപകരണ സ്വരൂപമാണ്, വസ്തു സ്വരൂപമാണ് എന്നൊക്കെ തോന്നിയാണ് ചിന്താർത്ഥം. അപ്പോ ഈ ജാഗ്രത അവസ്ഥയിലും ആത്മഭാവം ഘനീഭൂതമായിട്ട് വരുന്നു വിചാരിച്ചു. ഈ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലപ്രവചവും ഇല്ലാത്ത അങ്ങനെ സ്വപ്നത്തിൽ എങ്ങനെയാണോ സൂക്ഷ്മമായുള്ള ഭാവമേ ആവശ്യമുള്ളൂ എന്നർത്ഥം. ആ സൂക്ഷ്മഭാവം കൊണ്ട് പദാർത്ഥങ്ങൾ എന്നിക്കപ്പെടുന്നു എന്നർത്ഥം. സൂക്ഷ്മഭാവം കൊണ്ട് അത് ഇല്ലാതെയാവുകയും ചെയ്യും.
1: Om Namah Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nair. Thank you. Om Namah Shivaya.
3: Brahma Sutra Thile Randamata Sutra Manu Namalina Charche Onnam Sutra Manu Brahma Te Ariyana Grihikyam Enna Paranyu. ശരി, എന്താണ് ബ്രഹ്മം? അതാണ് രണ്ടാം സൂത്രം കൊണ്ട് വെളിപ്പെടുത്തുന്നത്. ജന്മാദ്യശയത എന്നാണ് രണ്ടാമത്തെ സൂത്രം. ബ്രഹ്മാദി ജന്മാദി അസ്യയത എന്നാണ് പദച്ഛേദം. ജന്മാദി ജന്മം തുടങ്ങിയവ, ജന്മസ്ഥിതിഭംഗം, സൃഷ്ടി സ്ഥിതി പ്രളയം എന്നർത്ഥം. അസ്യ ഈ ജഗത്തിന്, യതഹ ഏതിൽ നിന്ന് സംഭവിക്കുന്നു, അതാണ് ബ്രഹ്മം. ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ ഏതിൽ സംഭവിക്കുന്നു, അതാണ് ബ്രഹ്മം. അപ്പോ ഏതിൽ ഇത് പൊന്തി വരുന്നു, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തിരിച്ചു ലയിക്കുന്നു, അതാണ് ബ്രഹ്മം. ജഗത്തിന്റെ പരമ കാരണമാണ് ബ്രഹ്മം. ഈ ജഗത്തിന്റെ പരമകാരണം കണ്ടുപിടിക്കാത്തിടത്തോളം ജഗത്തെന്ന കടങ്കഥ ഒരിക്കലും അഴിഞ്ഞുകിട്ടില്ല. പരമകാരണം ഇതാണ്. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു തൈത്തിരീയോപനിഷത്തിൽ, യഥോവായി മാനി ജായന്തെ ഏന ജാതാനി വർത്തന്തെ യസ്മിൻ, ഏതെങ്കിലാണ് ഇതിൽ ലയിക്കുന്നത്, ഏതിലിത് പൊന്തി വരുന്നു, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ ലയിക്കുന്നു, അത് കാണിച്ചു തരൂ. ഇതാണ് ബ്രഹ്മം. ഇത് കണ്ടെത്തുന്നത് വരെ ഈ ജഗത്ത് എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഭാഗവതത്തിലെ മംഗളശ്ലോകം ആരംഭിക്കുന്നത് ഈ സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഭാഗവതത്തിൽ ഭക്തിയാണ്, അതാണ്, ഇതാണ്, എല്ലാം ഉണ്ട് ഭാഗവതത്തിലെല്ലാം ഉണ്ട്. ഭക്തിയും കർമ്മവും എല്ലാം ഉണ്ട്. പക്ഷേ ഏത് ഭാഗവതമായാലും ഏത് വേദാന്ത ശാസ്ത്രഗ്രന്ഥമായാലും അത് കാട്ടിത്തരാൻ ശ്രമിക്കുന്നത് പരമമായ സത്യത്തെയാണ്. ആ സത്യം ഈ പ്രപഞ്ചത്തിന്റെ പരമ കാരണമാണ്. ഭാഗവതത്തിൽ മംഗളശ്ലോകം പറയുന്നു, പലർക്കും അറിയാമല്ലോ ശ്ലോകം, ജന്മാദ്യസ്യയതോ അന്വയാദിതരത. ഇത്രയും ഭാഗം കൊണ്ട് തന്നെ ഭാഗവതം ഈ ജഗത്തിന്റെ സത്യമെന്തെന്ന് സ്പഷ്ടമാക്കി തരുന്നു. ഈ ജഗത്തിന്റെ ജന്മാദി സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ യത ഏതിൽ സംഭവിക്കുന്നു, അതെങ്ങനെ അറിയാം? അന്വയാദിതരത, അന്വയാത്, ഏതുണ്ടെങ്കിൽ ഈ ജഗത്തുണ്ട്. ഇതരത, വ്യതിരേകം, ഏതില്ലെങ്കിൽ ഈ ജഗത്തില്ല. അത് കണ്ടെത്തൂ. മംഗളശ്ലോകത്തിൽ തന്നെ ഭാഗവതം ഇക്കാര്യം സ്പഷ്ടമാക്കുന്നു. ബ്രഹ്മസൂത്രത്തിലെ രണ്ടാം സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ശ്ലോകം ആരംഭിക്കുന്നത്. ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട്, ബോധമുണ്ടോ ജഗത്തുണ്ട്, നമ്മൾ ഇന്നലെ ഒക്കെ ചർച്ച ചെയ്തതാണല്ലോ. ഇതെപ്പോഴും ഓർമ്മിച്ച് തമ്മിൽ തമ്മിലൊക്കെ ചർച്ച ചെയ്ത് ഇത് ശരിയാണോ എന്ന് പരീക്ഷിച്ചു നോക്കുക. ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. അതുകൊണ്ട് ജഗത്തായി കാണുന്നതൊക്കെ ബോധം. ബോധം എന്ന് വെച്ചാൽ ബ്രഹ്മം. സത്യം പിടികിട്ടാൻ ഇനി എന്താ പ്രയാസം? സത്യം നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഇത് ചിന്തിച്ചു നോക്കൂ, ഇത്ര എളുപ്പമായി വേറെ എന്തെങ്കിലും ഉണ്ടോ? സത്യം പിടികിട്ടുന്നതിനേക്കാൾ എളുപ്പമായി വേറെ എന്താ ഉള്ളത്? ബോധമുണ്ടോ ജഗത്തുണ്ട്, ഭാഗവതം പറയുന്നതാണ് മംഗളശ്ലോകത്തിൽ. അപ്പൊ ഇതാണ് പരമകാരണം. പരമകാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പരമകാരണം സർവജ്ഞമാണ്, സർവശക്തമാണ്, സർവവ്യാപിയാണ്. അല്ലാതെ ഒരു പരമകാരണം സാധ്യമല്ല. സർവജ്ഞമാണ്. ചെറിയ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഘടകങ്ങളിലും ഉള്ള അറിവ് ഈ പരമകാരണത്തിന്റെ അറിവാണ്. കാരണത്തിൽ ഇല്ലാത്ത ഒന്നും കാര്യത്തിൽ സംഭവിക്കാൻ വയ്യ. അപ്പോ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെ പരമകാരണത്തിന്റെ വകയാണ്. അതുകൊണ്ട് ആ പരമകാരണമായ വസ്തു സർവജ്ഞമാണ്. അമീബ മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് എന്തെല്ലാം ശക്തികളുണ്ടോ, അഗ്നിക്ക് ദഹനശക്തി, വെള്ളത്തിന് ദ്രവശക്തി, ഭൂമിക്ക് കാഠിന്യശക്തി, വായുവിന് ചലനശക്തി, ഇങ്ങനെ പോകുന്നു. ഈ ശക്തികളൊക്കെ പരമകാരണത്തിന്റെ വകയാണ്. പരമകാരണത്തിൽ ഇല്ലാത്തതൊന്നും കാര്യത്തിന് സംഭവിക്കുകയും വയ്യ. അതുകൊണ്ട് പരമകാരണം സർവശക്തമാണ്. ഇനി എവിടെയെല്ലാം കാര്യരൂപങ്ങളുണ്ടോ അവിടെയെല്ലാം ഈ കാരണം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഈ പരമകാരണം സർവവ്യാപിയാണ്. അപ്പൊ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമ കാരണം. ബ്രഹ്മം ബോധമാണ്. ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണം ജഡമാകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ജഡത്തിന് താൻ ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ജഡത്തിനതില്ല. സ്വയമില്ലാത്ത ഒരു വസ്തു എങ്ങനെയാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നൽ ഉളവാക്കുന്നത്? ഉണ്ട് ഉണ്ട് എന്നറിയാൻ കഴിയുന്ന സർവജ്ഞമായ ഒരു പരമകാരണത്തിന് മാത്രമേ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ബ്രഹ്മം സർവവ്യാപിയാണ്, സർവജ്ഞമാണ്, സർവശക്തമാണ്. ഒന്നും പേടിക്കാനില്ല. ആ ഭഗവാനെ എങ്ങനെ ഭജിച്ചാലും ഭഗവാൻ അറിയും, വേണ്ടത് ചെയ്യും. പ്രപഞ്ചപ്രവർത്തനത്തിന്റെ ഒരേ ഒരു അലംഘനീയ നിയമം, ഈ ബ്രഹ്മത്തെ ഓരോരുത്തർ എങ്ങനെ സമീപിക്കുന്നോ അവർക്ക് അങ്ങനെ അനുഭവപ്പെടും. ഇത് ഗീത പറയുന്നതാണ്. ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആരൊക്കെ എന്നെ എങ്ങനെ സമീപിക്കുന്നോ, എന്താഗ്രഹത്തോടുകൂടി എന്ത് രൂപത്തിൽ സമീപിക്കുന്നോ, ഞാനങ്ങനെ അവർക്ക് അനുഭവപ്പെടും. പക്ഷെ എന്നെ വേണ്ടവണ്ണമറിയാതെ ചെറിയ ചെറിയ നാമരൂപങ്ങളിൽ ആണ് സമീപിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫലവും അല്പമാത്രം ദുഃഖപ്രദം, കുറച്ച് സുഖമൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷെ കൂടുതൽ ദുഃഖമായിരിക്കും. അതൊക്കെ എന്താ? അതൊന്നും ബ്രഹ്മത്തിന്റെ കുഴപ്പമല്ല. അലംഘനീയ നിയമം, നിങ്ങളേത് ചിന്തയോടുകൂടി ആ സത്യത്തെ സമീപിക്കുന്നുവോ നിങ്ങൾക്കത് അനുഭവപ്പെടും. എന്തുകൊണ്ട്? ആ സത്യം സർവജ്ഞമാണ്, സർവശക്തമാണ്, സർവവ്യാപിയാണ്. നിങ്ങളെന്ത് ചിന്തിച്ചാലും ആ നിമിഷം ആ സത്യത്തിലാണ് ചിന്ത നടക്കുന്നത്. ആ ചിന്ത രൂപം കൊള്ളും, ആ ചിന്ത നിങ്ങൾക്ക് അനുഭവപ്പെടും. പണം ചോദിക്കുന്ന ആളിന് പണം കിട്ടും, തീർച്ചയായിട്ടും. പക്ഷേ പണത്തോടൊപ്പമുള്ള ദുഃഖങ്ങളുമൊക്കെ വന്നു ചേരും. അതിന് ബ്രഹ്മ ഉത്തരവാദിയല്ല. വിഷപ്പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമല്ലല്ലോ. വിഷപ്പാമ്പിനെ കഴുത്തിലിട്ടാൽ അത് ചിലപ്പോൾ കടിച്ചു എന്ന് വരും. പണം ചോദിച്ചാൽ പണം തരും, കീർത്തി ചോദിച്ചാൽ കീർത്തി തരും, സ്ഥാനമാനങ്ങൾ ചോദിച്ചാൽ സ്ഥാനമാനങ്ങൾ തരും. എന്തും ചോദിച്ചോളൂ. ഉപനിഷത്ത് പറയുന്നത് കൃതം കുറുവീത, നിങ്ങളുടെ സങ്കല്പം എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ, എന്തും തരും. പക്ഷേ അല്പമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്പമായിരിക്കുമത്. നാൽപ്പേ സുഖമസ്തി ഭൂമാവൈ സുഖം എന്ന് ഉപനിഷത്ത് പറയുന്നു. പൂർണ്ണ വസ്തുവാണ് സുഖം. ആ പൂർണ്ണ വസ്തുവാണ് ഈ കാണുന്നതൊക്കെ. എന്താ പരമകാരണം? ബ്രഹ്മമാണ്. ഇവിടെ ഈ കാണുന്നതൊക്കെ എല്ലാം റിലേറ്റീവാണ്, സാപേക്ഷം. ബ്രഹ്മം മാത്രം നിരപേക്ഷം, കേവല വസ്തു, അബ്സല്യൂട്ട്, ഇൻഫിനിറ്റ് എന്നൊക്കെ പറയുമല്ലോ. അബ്സല്യൂട്ട്, അബ്സല്യൂട്ടിനെ കണ്ടെത്തുന്നതുവരെ റിലേറ്റീവായിട്ടുള്ള കാഴ്ചകളുടെ രഹസ്യം ആർക്കും പിടികിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ചൊല്ലുണ്ടല്ലോ, വിത്താണോ മൂത്തത്, വൃക്ഷമാണോ മൂത്തത്, എന്താ തീരുമാനിക്കാൻ കഴിയുമോ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ രണ്ടും റിലേറ്റീവാണ്. വിത്ത് ഉണ്ടെങ്കിലേ വൃക്ഷമുള്ളൂ, വൃക്ഷമുണ്ടെങ്കിലേ വിത്തുള്ളൂ. അതുകൊണ്ട് പുറമേ നിന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സത്യം പിടികിട്ടില്ല. പിന്നെ എന്താ, രണ്ടിന്റെയും അബ്സല്യൂട്ടിനെ കണ്ടെത്തു, അതായത് മണ്ണ്. രണ്ടും മണ്ണാണ്, മണ്ണിന്റെ രണ്ട് രൂപഭേദങ്ങൾ. എങ്ങനെ അറിയാം? വിത്തോ വൃക്ഷമോ മണ്ണിലിട്ട് നോക്കൂ, അത് രണ്ടും മണ്ണാവും. അതുകൊണ്ട് മണ്ണെന്ന കേവല വസ്തുവാണ് വിത്തിന്റെയും വൃക്ഷത്തിന്റെയും കാരണം. അത് കണ്ടെത്തുന്നതുവരെ വിത്താണോ വൃക്ഷമാണോ മൂത്തത് എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും പിടിയിട്ടില്ല. ദേശകാലങ്ങൾ സാപേക്ഷ ഘടകങ്ങളാണെന്ന് ഐൻസ്റ്റീൻ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വേദാന്തം ഇതാ ഈ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പ്രഖ്യാപിക്കുന്നത് സകലതും റിലേറ്റീവാണ്. പുറത്ത് കാണുന്ന സകലതും പരസ്പര സാപേക്ഷം. ദേശത്തെ അപേക്ഷിക്കാതെ കാലത്തിന് നിലനിൽപ്പില്ല, കാലത്തെ അപേക്ഷിക്കാതെ ആശ്രയിക്കാതെ ദേശത്തിന് നിലനിൽപ്പില്ല, ദേശകാലങ്ങളെ ആശ്രയിക്കാതെ മറ്റൊന്നിനും നിലനിൽപ്പില്ല, മറ്റുള്ളവയെ ആശ്രയിക്കാതെ ദേശകാലങ്ങൾക്ക് നിലനിൽപ്പില്ല. ദേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ഓരോ വസ്തുക്കൾ അവിടെ ഇവിടെ നിലയുറപ്പിക്കുമ്പോഴാണ്. അതുപോലെയാണ് കാലവും പല വസ്തുക്കളുടെ ചലനത്തെ ആസ്പദമാക്കി സങ്കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് കാലം. അപ്പോ മറ്റ് ലോകത്ത് കാണുന്ന പദാർത്ഥങ്ങളെ ആശ്രയിക്കാതെ ദേശകാലങ്ങൾക്ക് നിലനിൽപ്പില്ല, ദേശകാലങ്ങളെ ആശ്രയിക്കാതെ ലോകത്ത് മറ്റൊന്നിനും നിലനിൽപ്പില്ല. ദേശകാല നിമിത്തങ്ങൾ ഈ മൂന്നിനെയും ആശ്രയിച്ചാണ് ഈ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ആരംഭത്തിൽ തന്നെ ആചാര്യപാദൻ ഇതൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നു. എല്ലാം സാപേക്ഷം, റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മായ എന്നാണ് അർത്ഥം. എന്താ കാര്യം? റിലേറ്റീവായി അങ്ങനെ യഥാർത്ഥത്തിൽ പലതില്ല. വിത്തും വൃക്ഷവും ഒരിക്കലും യഥാർത്ഥത്തിൽ രണ്ട് വസ്തുക്കളല്ല. പിന്നെയോ രണ്ടും മണ്ണാണ്. കേവലം എന്ന് പറയും അബ്സല്യൂട്ടിന്. സംസ്കൃതത്തിൽ കേവലം, കേവല വസ്തുവാണ് ബ്രഹ്മം. അതാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നവർ കൈവല്യം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. വിവേകാനന്ദസ്വാമി ചിക്കാഗോ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു മണൽത്തരിയെ വിശകലനം ചെയ്ത് നോക്കൂ, ആ മണൽത്തരി എവിടെ എത്തി നിൽക്കും? അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്, കേവല ബോധം. കേവല ബോധമാണ് ജഗത്തിന്റെ പരമ കാരണം, ആണ് ജന്മാദ്യശ്ചയത എന്ന സൂത്രമുണ്ട്. വ്യാസഭഗവാൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏതിലാണോ ഈ ജഗത്തുള്ളതായി തോന്നുന്നത്, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തിരിച്ചുലയിക്കുന്നു, അതിനെ കണ്ടെത്തൂ, അതാണ് ബോധം. ഒരു വസ്തുവിൽ ഉണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ തിരിച്ചുലയിക്കുന്നത് അതല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല. സമുദ്രത്തിൽ ഉണ്ടെന്ന് തോന്നി കുറെ നേരം ആ തോന്നൽ നിലനിന്നു, ഒടുവിൽ സമുദ്രത്തിൽ ലയിക്കുന്നു കുമിളകളും തിരകളും ഒക്കെ. അവയൊക്കെ സമുദ്രമല്ലാതെ മറ്റൊന്നുമല്ല. ഉപനിഷത്ത് വീണ്ടും പറയുന്ന അതാണ് സർവം ഖല്ലിതം ബ്രഹ്മ. ചാന്തോക്യ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നതാണ് ഇതൊക്കെ ബ്രഹ്മം തന്നെ. ഖലു സംശയമൊന്നുമില്ല ഇവിടെ. സർവം ഖല്ലിതം ബ്രഹ്മ എന്താ? തജ്ജളാൻ ഇതി ശാന്ത ഉപാസീത. തജ്ജളാൻ ബോധരൂപമായ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നി, ബോധരൂപമായ ബ്രഹ്മത്തിൽ നിലനിന്നു, ബോധരൂപമായ ബ്രഹ്മത്തിൽ ലയിച്ചു. അതുകൊണ്ട് ഈ കാണപ്പെടുന്ന സാപേക്ഷങ്ങളായ സകല ദൃശ്യങ്ങളും ബ്രഹ്മം തന്നെയാണ്, ആ അബ്സല്യൂട്ട് തന്നെയാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ പരമമായ ശാസ്ത്രസത്യം. ഈ ശാസ്ത്രസത്യങ്ങളെ ഒന്ന് നിഷേധിക്കാൻ മറ്റൊരു ശാസ്ത്രത്തിനും ചിന്തകനും ഈ ലോകത്ത് സാധ്യമല്ല. അതുകൊണ്ടാണ് ബ്രഹ്മം സാപേക്ഷം ആയ പ്രപഞ്ചത്തിന്റെ പരമകാരണം, അതായത് അബ്സല്യൂട്ട്. അഖണ്ഡബോധം, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം എങ്കിലല്ലേ പറ്റൂ പരമകാരണം. അപ്പോ പ്രപഞ്ചത്തിന്റെ പരമകാരണം കണ്ടെത്തിയാൽ പിന്നെ എന്തെങ്കിലും പുതുതായിട്ടുണ്ടാകാൻ സാധ്യമാണോ? അല്ല. എല്ലാം ആ പരമകാരണത്തിന്റെ നാമരൂപങ്ങൾ മാത്രം. പരമകാരണം കണ്ടെത്തിയാൽ പിന്നെ പുതുതായി ഒന്നും ഉണ്ടാകുന്ന പ്രശ്നമില്ല. ആ പരമകാരണം പല രൂപത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, കുറച്ചു നേരമുണ്ടെന്ന് തോന്നുക, മറയുക, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ മറ്റൊന്നുകൂടെ ചിന്തിക്കണം. പരമകാരണമാണെങ്കിൽ അതിൽ സ്വർണം ആഭരണങ്ങളാകുന്നത് പോലെയോ മണ്ണ് പാത്രങ്ങളാകുന്നത് പോലെയോ സൃഷ്ടി നടക്കാൻ സാധ്യമല്ല. സ്വർണം ആഭരണങ്ങളാകുന്നത് സ്വർണം കഷണം കഷണമായി മുറിച്ചിട്ടാണ്. അതുപോലെ മണ്ണ് അല്പാൽപമായി എടുത്താണ് പാത്രങ്ങളെ ഉണ്ടാക്കുന്നത്. ഇവിടെ അത് പറ്റില്ല. ഇത് സർവവ്യാപിയായ വസ്തു, അതിനെ എവിടെയിട്ട് മുറിക്കാൻ ഒരിക്കലും സാധ്യമല്ലേ. സർവവ്യാപിയായ വസ്തുവിനെ മുറിച്ചിട്ട്, കുറച്ച് ബ്രഹ്മത്തെ മുറിച്ചിട്ട് സൂര്യനെ ഉണ്ടാക്കി, വേറെ കുറച്ച് ബ്രഹ്മത്തെ മുറിച്ചിട്ട് ചന്ദ്രനെ, പിന്നെ അമീബയെ, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് മുഴുവൻ വിവർത്തം. വിവർത്തം എന്ന് പറഞ്ഞാൽ കാരണത്തിനൊരു ചലനവും കൂടാതെ അതിലുണ്ടെന്ന് തോന്നുന്ന വെറും മായാപ്രതിഭാസങ്ങൾ. എന്താ ഉദാഹരണം? മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലെ, അഥവാ കയറിൽ സർപ്പത്തെ കാണുന്നത് പോലെ. ആചാര്യസ്വാമികൾ പ്രാതസ്മരണ സ്തോത്രത്തിൽ പറയുമേ, ഈ പ്രാതസ്മരണ സ്തോത്രം മൂന്ന് പദ്യങ്ങളാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഉപനിഷത് വാള്യത്തിന്റെ അവസാനം ഈ പ്രാതസ്മരണ സ്തോത്രങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് സ്തോത്രങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ജന്മസ്ഥിതി ഭംഗങ്ങൾ ഏതിലുണ്ടാകുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാവും. അദ്ദേഹം ഒടുവിൽ പറയുന്നു, പ്രാതർന്നമാമി തമസപരം അർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം. ഞാൻ വെളുപ്പിനെണീറ്റ് ആ സത്യത്തെ വണങ്ങുന്നു. പ്രാതർ നമാമി തമസപരമർക്കവർണം, എല്ലാ ജഡദൃശ്യങ്ങൾക്കും അപ്പുറം സൂര്യനെപ്പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ആ കേവല വസ്തു, അതിന്റെ മുമ്പിൽ ഒരു ജഡപ്രതിഭാസവും ഇല്ല, ഒരു ജഗത്തുമില്ല. അങ്ങനെയുള്ള ആ സത്യത്തെ പ്രാതർ നമാമി തമസപരമർക്കവർണം പൂർണം, അതിനെ കുറേശ്ശെ മുറിച്ചു മുറിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല. പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദക്ഷ്യത്തെ, അതിലുണ്ടായ ഉണ്ടെന്ന് തോന്നുന്ന എല്ലാം പൂർണമാണ്. മരുഭൂമിയിലുണ്ടെന്ന് തോന്നുന്ന വെള്ളത്തിലെ ഓരോ തുള്ളിയും മരുഭൂമിയാണ്, അല്ലാതെ അവിടെ വേറെ യാതൊന്നുമില്ല. അങ്ങനെ പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം, ഗീത 15 അധ്യായത്തിൽ വെളിപ്പെടുത്തുന്ന ആ പുരുഷോത്തമൻ, അതാണ് ഈ അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് ബ്രഹ്മം. യസ്മിന്നിതം ജഗത് അശേഷം അശേഷമൂർത്തവും രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. ആ പൂർണ്ണ സത്യത്തിൽ ഈ ജഗത്ത് രജ്വാം ഭുജംഗമൈവ കയറിൽ സർപ്പം തോന്നുന്നത് പോലെ പ്രതിഭാസിക്കുന്നു. മറ്റൊരു തരത്തിലുള്ള വിവരണവും യുക്തിയുക്തമാവാൻ സാധ്യമല്ല. ഉപനിഷത്ത് സ്വർണത്തിന്റെയും ആഭരണത്തിന്റെയും മണ്ണിന്റെയും പാത്രങ്ങളുടെയും ഒക്കെ ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ട്. അത് വസ്തു ഒന്നെന്ന് കാണിക്കാൻ മാത്രം, അന്തിമമായി യുക്തിയുക്തം സൃഷ്ടിയെ വിവരിക്കാനല്ല. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടില്ല എന്ന് കാണിക്കാൻ മാത്രം. അന്തിമമായ സൃഷ്ടിസ്ഥിതി വിവരണം മായ ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നാണ്. ഉണ്ടാകാൻ സാധ്യമല്ല. ആലോചിച്ചു നോക്കുക, എങ്ങും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന പരമകാരണത്തിൽ ഒരു ശക്തിയുടെ ചലനം പോലും സാധ്യമല്ല. എവിടെ ചലിക്കും? നിശ്ചലമായി സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, അതെങ്ങോട്ട് ചലിക്കും? അതിൽ ചലനം എവിടെ ഉണ്ടാവും? അതുകൊണ്ടാണ് എനർജിയുടെ സ്പന്ദനം മുതൽ മായയാണ്. ഒരു ശാസ്ത്രത്തിനും ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല എനർജി എവിടെ ചലിക്കുന്നു. ചലിക്കാൻ സാധിക്കുമോ? എനർജി ആണ് ഇന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി കാണുന്നത് എന്നൊക്കെ ശാസ്ത്രം സിദ്ധാന്തം ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷെ എനർജി എവിടെ ചലിക്കും, എങ്ങനെ ചലിക്കും? പരമമായ ഒരു കാരണത്തിൽ അത് സർവത്ര നിറഞ്ഞ് തിങ്ങി നിശ്ചലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ എനർജിയുടെ ഒരു സ്പന്ദനം പോലും സാധ്യമല്ല. ഇതൊക്കെ നമുക്ക് ഈ മോഡേൺ സയൻസൊക്കെ പഠിച്ചിരിക്കുന്ന ഈ കാലത്ത് തന്നെ തീരുമാനിക്കാൻ എന്താ പ്രയാസം? അങ്ങനെയാണെങ്കിൽ പരമകാരണമായ വസ്തുവിൽ കാണുന്ന എല്ലാ കാഴ്ചകളും എന്തുമാകട്ടെ, അതാ പരമകാരണം മാത്രം അഞ്ചു മിനിറ്റ് താമസിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ട് അഞ്ചു മിനിറ്റൂടെ നമുക്ക് ചർച്ച ചെയ്യാം. പരമകാരണം മാത്രം, അല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. അതാണ് ഈശാവാസ്യ ഉപനിഷത്ത് പറഞ്ഞത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച് എടുത്തു പറയുന്നു, യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത്തിൽ ജഗത്തായി കാണുന്ന എന്തും ഒരു ശക്തിസ്പന്ദനം വരെ ഈശാവാസ്യം. ഭഗവാൻ മാത്രം, അല്ലാതെ അവിടെ ഒരു ശക്തിസ്പന്ദനവുമില്ല, ഒന്നുമില്ല. അതൊക്കെ ഉള്ളത് തോന്നുന്നത് വൃഥ വൃഥ. സ്വപ്ന ഇന്ദ്രജാല സദൃശം അചിന്ത്യരചനാത്മകം ദൃഷ്ടനഷ്ടം ജഗത് പശ്യൻ കോ അനുരജ്യേത പൂർവവത്. വിദ്യാരണ്യസ്വാമികൾ ചോദിക്കുന്നു, ഈ ജഗത്ത് സ്വപ്ന ഇന്ദ്രജാല സദൃശം, അല്ല ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുമോ? അതാണ് സ്വപ്നം. സ്വപ്നത്തെ വിശകലനം ചെയ്ത് നോക്കൂ. അതൊക്കെ എങ്ങനെ ഉണ്ടായി? ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി, ദേശകാലങ്ങൾ വരെ അതിനകത്ത് ചലിക്കുന്നു, ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുമ്പോഴെല്ലാം സത്യം. ഭഗവാൻ ഈ ജഗത്തിന്റെ രഹസ്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി വ്യക്തികളിൽ പ്രകടമാക്കുന്ന സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളാണ് സ്വപ്നദർശനം. ഒരു ചലനവും ഉണ്ടാകുന്നില്ല, പക്ഷേ ചലിക്കുന്നു. എങ്ങനെ മനസ്സിലായി? ഉണർന്നപ്പോ മനസ്സിലായി. അതുപോലെ അദ്വൈത സത്യം കണ്ടുണരൂ. ഇവിടെ പലത് കണ്ടോട്ടെ, പക്ഷേ വസ്തു ഒന്നേ ഉള്ളൂ, ആ പരമകാരണം. ഇതിനപ്പുറം യുക്തിയുക്തമായ മറ്റൊരു ശാസ്ത്രസത്യം ഇല്ലേയില്ല. ഘടകുഡ്യാധികം സർവം മൃത്തിക മാത്രമേ വഹി തദ്വത് ബ്രഹ്മ ജഗത് സർവം ഇതി വേദാന്ത ഡിണ്ടിമഹ. ആരുണ്ട് ഈ പെരുമ്പറ ഘോഷത്തെ വെല്ലുവിളിക്കാൻ? ഘടകുഡ്യാധികം സർവം, ഇവിടെ കാണുന്ന കുടം ചുമര് എല്ലാം മൃത്തിക മാത്രമേ വഹി, വെറും മണ്ണ്, അല്ലാതെ കുടവുമില്ല, ചുവരുമില്ല, ഒന്നുമില്ല. തദ്വത് ബ്രഹ്മ ജഗത് സർവം, ഈ ജഗത് സർവം ബ്രഹ്മം. അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്, ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്, കേവല ബോധം, കേവല ബോധം, അതാണ് ബ്രഹ്മം. ഇത് വേദാന്തഡിണ്ടിമഹ, ഇത് വേദാന്തത്തിന്റെ പെരുമ്പറ ഘോഷമാണ്. ആർക്കെങ്കിലും ഇതിനെ വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ അവർ വരട്ടെ. അഹങ്കാരം കൊണ്ടല്ല, പൂർണ്ണ സത്യം സംശയരഹിതമായി വെളിപ്പെട്ടുപോയി. എന്തു ചെയ്യാൻ? അങ്ങനെ ഒരു അവസരം പറ്റി ഉപനിഷത്തുകൾക്ക്. പൂർണ്ണ സത്യം എന്നേക്കുമായി ശാസ്ത്രീയമായി പൂർണ്ണമായി വെളിപ്പെട്ടുപോയി. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപരഹ, അനേന വേദ്യം സത്ശാസ്ത്രം ഇതി വേദാന്ത ഡിണ്ടിമഹ. ബ്രഹ്മസത്യം, ബ്രഹ്മം മാത്രം സത്യം. ജഗൻ മിഥ്യ, ഈ ജഗത്തായി കാണുന്നത് പുതിയൊരു വസ്തുവല്ല, അതാണ് മിഥ്യ. ബ്രഹ്മം തന്നെ. ജീവോ ബ്രഹ്മൈവ, ജീവൻ എന്നൊക്കെ പറയുന്നത് ആ ബ്രഹ്മം തന്നെ. അനേന വേദ്യം സത്ശാസ്ത്രം, നിലനിൽപ്പിന്റെ ശാസ്ത്രം ഇത്രയും കൊണ്ട് പൂർണ്ണം. എന്തെളുപ്പം! ഇതിന് ചന്ദ്രനിലോ ചൊവ്വായിലോ പോകുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. പക്ഷേ ഈ സത്യം കൂടെ ഗ്രഹിച്ചുകൊണ്ട് പോകൂ. അവിടെ ചെന്ന് ഒരു പുതിയ സത്യവും ആരും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ വേദാന്തം? ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എല്ലാം ബ്രഹ്മമയമെന്ന് ഓർമ്മിക്കുക, ഇത്രയേ വേണ്ടൂ. ബുദ്ധിയുണ്ട്. ഈ കാണുന്ന സർവവും ബ്രഹ്മം. എന്ത് കണ്ടാലും ബ്രഹ്മന്റെ ഉള്ളിൽ രഹസ്യമായി ഓർമ്മിച്ചുകൊണ്ട് മനസ്സിന്റെ സമനില പുലർത്തി, ഗീതയിൽ പറയുന്ന സമനില, ജീവിതം നയിച്ചു നോക്കുക. എത്ര ഗംഭീരമാവും ജീവിതം, അതിന് ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമശിവായ.
4: Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: പൊതുവെ കർമ്മകാണ്ഡത്തിൽ ഭാട്ടമതം, കുമാരമതം, മിശ്രമതം ഇങ്ങനെയൊക്കെയുള്ള പല അതിൻ്റെ സങ്കീർണതകളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും അശ്വമേധം അശ്വമേധം തന്നെ, ജ്യോതിഷ്ഠോമം ജ്യോതിഷ്ഠോമം തന്നെ, ഇവിടെയൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം. പക്ഷെ അതിൻ്റെ ചില രീതികളിൽ എങ്ങനെയാ കർമ്മം ഫലത്തെ കൊടുക്കുന്നു തുടങ്ങിയ ചർച്ചകളിലൊക്കെ ഇവരിലെല്ലാം അവരവരുടേതായ അഭിപ്രായം. ഇതൊക്കെ ഗുരുവി ശിഷ്യനും തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസം. പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേര് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസം വരും. പക്ഷെ അതിൻ്റെ ഒരു പൊതു സ്വഭാവത്തിന് മാറ്റമില്ല. കർമ്മകാണ്ഡം കർമ്മത്തെക്കുറിച്ച് പറയുന്നു, ഉപാസനാകാണ്ഡത്തിൽ ഉപാസനകളെക്കുറിച്ച് പറയുന്നു, ഇവരുടെ ഭാഗത്ത് കേവലമായ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഈ രീതിയിൽ വേദത്തിൻ്റെ അർത്ഥത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഇത് യുഷാവ് അശ്വസ്യമേധ്യസ്യശില എന്നൊക്കെ പറയുന്നത് ഇതൊരു ഉപാസനയാണ് വൈദിക ഇതനുസരിച്ച്. അപ്പോൾ ആ ഉപാസന ഇന്നതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിന് പലരും വളരെ വിസ്തൃതമായ വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് വിഡ്ഢികൾ അമ്പരക്കുന്നുണ്ട്. ഇതെന്താ എഴുതിയിരിക്കുന്നു? നമ്മുടെ വേദത്തിൽ ലോകത്തുള്ള സകല സയൻസ് കൊണ്ടല്ലോ, കമ്പ്യൂട്ടറുണ്ട്, മൊബൈൽ ഫോണുണ്ട്, എല്ലാം ഇതിനകത്തുണ്ടല്ലോ, വേദം മഹത്താണ് എന്ന് പറഞ്ഞ് ഇതിനെ സ്തുതിക്കുന്നവരുണ്ട്. അപ്പം അത് വായിച്ചിട്ട് വരണ്ടു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അതിലെഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഭൗതിക ശാസ്ത്രവും ഇന്നത്തെ മനഃശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും അതൊക്കെ അറിയേണ്ടതും പഠിക്കേണ്ടതും കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് വേദമായിട്ട് ഒരു ബന്ധമുണ്ട്. ഓരോരുത്തർ അവരവരുടെ അറിവിനവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ആ അറിവിനോട് താല്പര്യമുള്ളവർക്ക് അതൊക്കെ വായിക്കാം. കാലോചിതമായ അറിവുകൾ നേടുന്നത് നല്ലതാണ്, അതിന് പ്രയോജനമുള്ളതാണ്. പക്ഷെ ഇതിനെ വേദവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ അറിവുകൾ കൊണ്ട് മോക്ഷം ഉണ്ടാകില്ലെന്നോ അതൊന്നും പറയുന്നില്ല. മോക്ഷം ഉണ്ടാകാം, പക്ഷെ വേദത്തിന് അതുമായിട്ടൊന്നും ബന്ധമില്ല. പറയുന്നത് വേദത്തിന് ഇതാണ് കർമ്മം ഉപാസന ഞാൻ. എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? കാരണം ഈ വേദം നമ്മളാരും ഉണ്ടാക്കിയില്ല. വളരെ പ്രാചീനമായ കാലം മുതൽ ഇത് വരുന്നതാണ്. അന്നു മുതൽ ഇതിന് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലെല്ലാം അവർ കർമ്മത്തെ കർമ്മമായും ഉപാസന ഉപാസനയായും തത്വജ്ഞാനത്തെ ജ്ഞാനമായിട്ടും കണ്ടിട്ടുണ്ട്. അല്ലാതെ അവിടെ ഈ പറയുന്ന കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് അതൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പറയുന്നവർ വിചാരിക്കുന്നത് അതുകൊണ്ട് വേദത്തെ മഹത്വപ്പെടുത്താവുന്ന വേദത്തിന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലിക പ്രസക്തി ഉണ്ടാകും, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വേണമെന്നാണ്. അതിൽ യാതൊരു സാങ്കത്യവും കാണുന്നില്ല. പിന്നെ അവരുടെ അറിവിനെ ബഹുമാനിക്കണം, കാരണം അറിവുള്ളവരാ അതൊക്കെ എഴുതിയിരിക്കുന്നു. അവരുടെ വൈദികമായ അറിവിനെ കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, നമ്മൾ ഇതിനെ ചർച്ച ചെയ്യുമ്പം ഇതൊക്കെ വായിക്കുന്നവർ കാണും, അവർ വിചാരിക്കും മറ്റേ സ്വാമി പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ, അതൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന് സംശയിക്കും. ഇതിങ്ങനെയാണല്ലോ പറയുന്നത്, മറ്റേ അങ്ങനെയാണല്ലോ പറയുന്നത് എന്നൊക്കെ സംശയിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറഞ്ഞത്, അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ച് ഭാഷകാരൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ വാഴ്ത്തുകാരൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ചർച്ച. മറ്റുള്ളത് പറയാനുള്ള അറിവുമില്ല, അറിഞ്ഞാലേ പറയാൻ പറ്റും. മൊബൈൽ ഫോണിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും ഒന്നും അധികം പഠിച്ചിട്ടില്ല, കണ്ടാ മനസ്സിലാവും. അപ്പം പിന്നെ അതിനെക്കുറിച്ച് എങ്ങനെ പറയാം? അതുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കൂ, മറ്റ് ആധുനിക ശാസ്ത്രങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ ഭാഷ്യകാരം തുടങ്ങുന്നു. ഇതിന് സംബന്ധ ഭാഷ്യമെന്ന് പറയുന്നു. എങ്ങനെ? ആദ്യം ഇതൊരു മംഗളാചരണം പോലെയാണ്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്തൃഭ്യോ വംശേഷിഭ്യോ നമോ ഗുരുഭ്യ. ബ്രഹ്മാദിഭ്യോ, ഏത് ഉപനിഷത്തുകളിൽ പല ഭാഗത്തും ഈ ബ്രഹ്മ അല്ലെങ്കിൽ പ്രജാപതി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ, ഇത് ബ്രഹ്മവിദ്യാ സമ്പ്രദായം അതിൽ പല ഋഷിമാരുമുള്ളതാണ്. വംശേഷിഭ്യോ എന്ന് പറഞ്ഞിരിക്കുന്നു. ആചാര്യ പരമ്പര നമോ ഗുരുഭ്യ, ഗുരുക്കന്മാരെ നമസ്കരിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ നമിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ടായിരുന്നു, അതിന് മറ്റൊരു ഗുരു ഉണ്ടായിരുന്നു, ഗോവിന്ദപാദർ, ഗോഡപാദർ, ഇങ്ങനെ പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു ഗുരുവല്ല വിദ്യക്ക്, ഈ വിദ്യ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ എന്ന് പറയാൻ കഴിയും. ഇത് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങിയതാണ്. ബ്രഹ്മാവാണോ ആദ്യ ഗുരു? അതുമേ അത് കൽപ്പം ആദ്യം ഒരാളെ കൽപ്പിക്കുന്നു. ഓരോ കൽപ്പങ്ങളിലും ഈ വിദ്യ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു പരമ്പരയിലൂടെ വന്നതാണ്. പ്രത്യേകിച്ച് ഒരാളെ ഇതിൻ്റെ ഗുരു എന്ന് പറയുന്നത് ആ പരമ്പര പലതായി തിരിഞ്ഞു പോകുന്നു. അത് മനുഷ്യൻ പല സ്വഭാവം പല വാസന സംസ്കാരമുള്ളതായതുകൊണ്ട് ആ പരമ്പരകൾ പലതായി പിരിയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിനൊരു പരമ്പരയുണ്ട്. ഇവിടെ തന്നെ പറയുന്നതാണ് ബ്രഹ്മാവ് അല്ലെങ്കിൽ പ്രജാപതി ദാ എന്ന് പറഞ്ഞപ്പം കേട്ട പലരും പല അർത്ഥത്തെ ധരിച്ചു. മുമ്പ് ചാന്ദോക്യത്തിനും അസുരനും ദേവനും പലതരത്തിൽ ധരിച്ചു. പലതരത്തിൽ ധരിക്കാനാണെന്നുണ്ടെങ്കിൽ ഉപദേശം ഒരു തരത്തിലായാലും പലതരത്തിൽ പിരിഞ്ഞു പോകും. അത് സ്വാഭാവികമാണ്. ഏതായാലും അവിടെ പരമ്പരയുണ്ട്, വംശയശി പരമ്പരയുണ്ട്. അവരെ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഷകാരനോട് തുടങ്ങുന്നത്. ഒരു നൂഷാവാശ്വസൈത്യവമദ്യ വാജസ്നേഹി ബ്രാഹ്മണോപനിഷത്ത്. ശതപഥ ബ്രാഹ്മണം എന്ന് പറയും. വളരെ ശതം പഥം അധ്യായം ഉള്ളതുകൊണ്ട് ഇതിന് ശതപഥ ബ്രാഹ്മണം എന്ന് പറയും. വാജസ്നേഹി ബ്രാഹ്മണം എന്ന് പറയും. കണ്ണു സംഹിത എന്ന് ചിലടത്ത് പറയും. പല പേരിൽ പറയും ബ്രാഹ്മണ ഭാഗത്തെ. ഇത് ഉപനിഷത്ത് എന്നിവിടെ പ്രത്യേകം പറയുന്നു. അത് പറയാൻ കാരണം മുമ്പ് വന്ന രണ്ട് അധ്യായങ്ങളെയും മധുകാണ്ഡത്തിലെ രണ്ട് അധ്യായങ്ങളും ഭാഷകാരും ഉപനിഷത്തായി ഗണിക്കുന്നില്ല. കർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. തസ്യ എം അല്പഗ്രന്ഥാവൃത്തിരാരഭ്യതേ. ഈ ഉപനിഷത്തിന് ഞാൻ അല്പ അക്ഷരങ്ങളുള്ള ഗ്രന്ഥം എന്ന് വെച്ചാൽ അക്ഷരം അല്പഗ്രന്ഥാവൃത്തി അല്പ അക്ഷരങ്ങളുള്ള ഒരു വ്യാഖ്യാനം. ഭാഷയൊന്നും പറയുന്നു, ശബ്ദമൊന്നും പറയുന്നു. വൃത്തി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ലഘു വ്യാഖ്യാനം എന്നാണ്. ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗഹനമായ ചിന്ത എന്നാണ് പൊതുവെ പറയുന്നത്. ഭാഷകാരൻ സ്വയം അങ്ങനെയൊന്നും അവകാശപ്പെടുന്നു. ഒന്നും ഒരു കാര്യം തത്വജ്ഞാനം പോലും സ്വയം അവകാശപ്പെട്ടിട്ടില്ലാത്ത ആളാണ് ഭാഷകാരൻ. അതും പറയുന്നില്ല. അതുകൊണ്ട് തൻ്റെ ഭാഷ ഒരു ഭാഷയമാണെന്നും പറയുന്നില്ല. അങ്ങനെ ഒരു അഭിമാനവും ഒരു ലഘു വ്യാഖ്യാനം എന്ന് പറയും. അതങ്ങനെ പറയാൻ കാരണം ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഭർത്തൃപ്പഞ്ചൻ എന്ന് പറയുന്ന ഭാഷകാരൻ അദ്ദേഹമാണ് വൃത്തികാരൻ എന്നും പറയുന്നത്. അതായത് ജ്ഞാനകർമ്മ സമുച്ചയം പലയിടത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജ്ഞാനകർമ്മ സമുച്ചയത്തിൻ്റെ ആളാണ് ഭർത്തൃപ്രപഞ്ചൻ എന്ന് പറയുന്നത്. അതൊക്കെ ഊഹങ്ങളാണ്, അത്ര വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം മാധ്യന്ദ്രനെ ശാഖയ്ക്ക് എഴുതിയത് വളരെ ബൃഹത്തായ ഭാഷ്യമായിരുന്നു. അതിനെ അപേക്ഷിച്ചാണ് പറയുന്നത് ഞാൻ കുറച്ച് ശബ്ദങ്ങളെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. സംസാര വ്യാവൃത്സുഭ്യ. ഈ സംസാരത്തിൽ നിന്നും ആർക്കാണോ വിടുതൽ ആഗ്രഹമുള്ളത്, വ്യാവൃത്തി, ഇത് വിട്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എഴുതുന്നത്. സംസാര ഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മേകത്വ വിദ്യാ പ്രതിപത്തയെ. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതൽ ഭാഷയിൽ പലയിടത്തും വന്ന കാര്യങ്ങളാണ്. സംസാര ഹേതു നിവൃത്തി സാധനം. സംസാരം എന്ന് പറയുന്ന ഈ ജനന മരണം തന്നെ അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നതാണ് മുക്തി. അതിൻ്റെ സാധനം എന്താണ്? ബ്രഹ്മാത്മേകത്വ വിദ്യ. ബ്രഹ്മാത്മേകത്വ വിദ്യ തത്വമസി എന്നുള്ള ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന വിദ്യ പ്രതിപത്തയെ, ആ വിദ്യയെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആര് ഈ സംസാരത്തിൽ നിന്നും വ്യാവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് വേണ്ടി ഞാനിത് ലഘുവായി വ്യാഖ്യാനിക്കുന്നു. ശബ്ദത്തിലുള്ളൂ, അർത്ഥത്തിലല്ല. സ്വയം ബ്രഹ്മവിദ്യ ഉപനിഷത്ത് ശബ്ദവാച്യ. ബ്രഹ്മവിദ്യയാണ് ഉപനിഷത് ശബ്ദത്തിൻ്റെ അർത്ഥം. ഉപനിഷത് ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. മുഖ്യമായ അർത്ഥം വിദ്യ, അറിവ്. എന്നുവെച്ചാൽ ഈ ശ്രുതി ശ്രവിച്ച് ശ്രവിക്കുമ്പോൾ മനനം ചെയ്യുമ്പോൾ എല്ലാം ഒരാളിലുണ്ടാകുന്ന അറിവ്, അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉഷാവ അശ്വസ്യം യജ്ഞസ്യ എന്ന് തുടങ്ങുന്ന ഈ ശബ്ദങ്ങളെയാണ്. അതും ഉപനിഷത്ത് തന്നെയാണ്, പക്ഷെ അതിന് ഉപനിഷത്ത് ശബ്ദരാശി എന്ന് പറയും. ഉപനിഷത്ത് ശബ്ദം, അതിൽ നിന്ന് ശ്രോതാവിനുണ്ടാകുന്ന അറിവാണ് മുഖ്യമായ ഉപനിഷത്ത്. തത്പരാണാം സഹേതോഹോ സംസാരസ്യ അത്യന്ത അവസാദന. ഇന്നുകൊണ്ട് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദമല്ല അർത്ഥമെന്നെടുത്തത്. ആ ശബ്ദമല്ലല്ലോ മോചിപ്പിക്കുന്നത്, കാരണം ഈ അർത്ഥം അറിയാതെ ആ ശബ്ദം ഉച്ചരിക്കുന്നവരുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടിക്കാലത്ത് പഠിക്കുന്നു ഗുണാനാം ത്വാം ഗണപതി ഇങ്ങനെ പറയുന്നു. എന്തായി പറയുന്നു പിടി? അത് മോക്ഷത്തിന് ഉപകരിക്കത്തില്ല. നഹി നഹി രക്ഷതി ഇത് പറഞ്ഞു തരണേ. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പ്രയോജനം എന്താണ്? അതിൽ നിന്നുണ്ടാകുന്ന വിദ്യയാണ്. അപ്പൊ അതിൽ നിന്ന് ആ വിദ്യ ഉണ്ടാകത്തക്ക രീതിയിൽ അതിൻ്റെ അധ്യയനം ചെയ്യണം, അത് ശ്രവിക്കണം, മനനം ചെയ്യണം. അതുകൊണ്ട് ആ വിദ്യ തത്പരാണ്, ആ വിദ്യാനിഷ്ഠന്മാർ ബ്രഹ്മനിഷ്ഠന്മാർ എന്നും പറയും. അവർക്ക് സഹേതുഹോ സംസാരസ് ഈ ജനന മരണങ്ങളിൽ അതിൻ്റെ കാരണസഹിതം കാരണമായി അജ്ഞാനമല്ല വിദ്യ അല്ലെങ്കിൽ മായ അത്യന്തവസാധന അതിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഉപനിഷത്തിൽ നിന്നും ഉണ്ടാകുന്ന അറിവ് അതിൻ്റെ അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. അത് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഉപ നീ പൂർവസ്യ സദേഹി തദർത്ഥത്വ, അതിൻ്റെ അർത്ഥം അതാണ്. സംസാരത്തെ നശിപ്പിക്കുന്നത്, മോക്ഷത്തെ നൽകുന്നത് ഉപ നീ രണ്ട് ഉപസർഗങ്ങൾ വന്നിട്ടുള്ള സദ് സദൃഢ വിചാരണഗത്യ അവസാദനേഷു എന്ന് പറയുന്ന ധാതു, അതിൻ്റെ അർത്ഥം അതാണ്. താദർഥ്യാ ഗ്രന്ഥോപ്പി ഉപനിഷത്ത് ചെയ്തിരിക്കും. വാസ്തവത്തിൽ ഉപനിഷത്ത് വിദ്യയാണ്. ഈ ശബ്ദരാശി അതും താദർഥ്യാ വിദ്യയ്ക്ക് വേണ്ടിയുള്ളതാണ്, വിദ്യയിലൂടെ മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഉപനിഷത്ത് എന്ന് പറയുന്നു. സ്വയം ഷഡധ്യായി, ഇത് ആറധ്യായങ്ങളുള്ളതാണ്. അതാണ് മുമ്പ് പറഞ്ഞത്, മധുകാന്ഡത്തിൽ രണ്ടധ്യായം, യാജ്ഞവൽക്യകാന്ഡത്തിൽ ഉപപത്തി പ്രധാനമായി യുക്തിപ്രധാനമായ രണ്ട് കാര്യം, ബാക്കി ഉപാസനയും എല്ലാം കൂടി ചേർന്ന് വരുന്ന അഖിലകാന്ഡം പരിശിഷ്ടകാന്ഡം എന്ന് പറയും. അതിൽ രണ്ട് കാണ്ഡം. അങ്ങനെ ഈ ബ്രാഹ്മണം ഷഡധ്യായി, ഈ ഉപനിഷത്ത് ആറധ്യായങ്ങളുള്ളതാണ്. അരണ്യ അനുച്ഛ്യമാനത്വ, അരണ്യത്തിൽ ഇത് അധ്യയനം ചെയ്തതുകൊണ്ട് അനുച്ഛ്യമാണ്. അധ്യയനം ചെയ്തു പഴയകാലത്ത് നാട്ടിനേക്കാൾ കൂടുതൽ കാടായിരുന്നു, ഇന്ന് കാട്ടിനേക്കാൾ കൂടുതൽ നാടായി. ഋഷിമാരും ഋഷിക്കുലങ്ങളെല്ലാം കാട്ടിലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏതും മറ്റും അധ്യയനം ചെയ്യുന്നത് കാട്ടിലായിരുന്നു. പിന്നീട് ക്രമേണ കാട് മാറി നഗരങ്ങൾ വന്നപ്പോൾ അതെല്ലാം നഗരങ്ങളിലേക്ക് മാറി. അതുകൊണ്ട് ഇത് അരണ്യത്തിലാണ് പഴയകാലത്ത് അധ്യയനം ചെയ്തിരുന്നത്. അതുകൊണ്ട് അരണ്യകം, അരണ്യത്തിൽ അധ്യയനം ചെയ്തതുകൊണ്ട് അരണ്യകം. ഈ അരണ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരും ആകാം, അങ്ങനെയും പറയുന്നുണ്ട്. ധാരാളം വനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, ഹിമാലയം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലത്തിൻ്റെ പേരല്ല, അതൊരു മനയുമാണ്. ഋഷികേശും ഹരിദ്വാറും ഒക്കെ അതിനകത്ത് വരുന്നു. അതുപോലെ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ. വേദം ഓരോ ശാഖകളായിട്ടാണ് പ്രചരിച്ചിരിക്കുന്നത്, ഓരോ ഗുരു പരമ്പരയിലൂടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൂടെയോ തലമുറകളായി അതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രദേശത്തുള്ള ആൾക്കാർ ആ സ്ഥലം അരണ്യം ഒന്നായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് അധ്യയനം ചെയ്തുകൊണ്ട് അരണ്യകം, അരണ്യം എന്ന് പറയുന്നതിന് വനം എന്നുള്ള അർത്ഥമുണ്ട്. കൊണ്ട് ചിലരുന്ന് അങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി കാട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ ഗുരു ശിഷ്യന്മാരും എല്ലാം കാട്ടിൽ പോയി അവിടെ എ സിയും കൊക്കോ കോളയും ഒക്കെ കൊണ്ടുവച്ചത് പഠിക്കുന്നുണ്ടെന്ന്. അവസാനം കാടൊക്കെ മലിനമാക്കിയിട്ട് തിരിച്ചു വരും, കാരണം ഇതിൽ അരണ്യ ശബ്ദം വന്നുകൊണ്ടാണ് അരണ്യത്തിൽ അധ്യയനം ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയി പഠിച്ചാലേ മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു. കേവലം ശബ്ദത്തിൽ പിടിച്ചുള്ള ചില കാര്യങ്ങളാണ്. താല്പര്യത്തെ ഗ്രഹിക്കാതെ ഇപ്പൊ പൊതുവേ ഉപനിഷത്തുകളെല്ലാം ഏകാന്തത്തിൽ അരണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അനുകൂലമായ സാഹചര്യത്തിൽ ഏകാന്തത്തിൽ അധ്യയനം ചെയ്ത്

അതുകൊണ്ട് അതിൽ നിന്നെടുത്ത ഈ ഭാഗവും ബൃഹത്താണ്, വലുതാണ് അളവിൽ. അതുകൊണ്ട് ബൃഹത് ആരണ്യകം, അതുകൊണ്ടാണ് ബൃഹദാരണ്യം എന്ന് പറയുന്നത്. അതെല്ലാം ആനന്ദഗിരി ഇതിനൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തസ്യസ്യ കർമ്മകാണ്ഡേന സംബന്ധം അഭിജീയത, ഈ സംബന്ധ ഭാഷയിൽ തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള ഉപനിഷത്തിന് കർമ്മകാണ്ഡവുമായിട്ടുള്ള സംബന്ധത്തെ ഇവിടെ പറയുകയാണ്. വേദോഹി സർവയേവായം ആത്മൈക്യജ്ഞാനസിദ്ധയെ, അത് വാർത്തകാരൻ പറയുന്നതാണ്. വേദം സമ്പൂർണവും ജ്ഞാനസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിന് വേദോഹി സർവം സർവയേവായം സമ്പൂർണ വേദം ആണ് മുമ്പ് പറഞ്ഞത്. കർമ്മകാണ്ഡവും ഉത്തരകാണ്ഡവുമായിട്ട് പരസ്പരം ബന്ധമുണ്ട്. ഈ കർമ്മമൊന്നുമില്ല, കർമ്മം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിക്കാമെന്ന് തോന്നിയാലും കർമ്മത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് വേദത്തിലെ പൂർവ്വകാണ്ഡത്തിന് ഉത്തരകാണ്ഡവുമായിട്ട് ബന്ധമുണ്ട്. തഥാച ബ്രഹ്മേകത്വ ജ്ഞാനസിദ്ധ ഹേതുത്വ അതുഭയോർ ഐക്യജ്ഞാന ഹേതുത്വരൂപ ധർമ്മവത്വമേവ പരസ്പര ഉപയോഗ സംബന്ധ സംഭവ സംബന്ധ സംഭവത്യേവ. ഈ ജ്ഞാനത്തിന് ഉപനിഷത് ജ്ഞാനത്തിനും പൂർവകാണ്ഡത്തിനും ബന്ധമുണ്ട്. ചിത്തശുദ്ധിയിലൂടെ കർമ്മം തത്വജ്ഞാനത്തിന് ഹേതുവാകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, ആ കർമ്മകാണ്ഡവുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ പറയുന്നു. സർവോപ്യം വേദ പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരായ പരിഹാരോപായ പ്രകാശനപര സർവപുരുഷാണാം നിസർഗദേവ തത്പ്രാപ്തി പരിഹാര യുവരിഷ്ടത്വ സർവപ്യയം വേദ. വേദപ്രമാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ വേദം പൂർണ്ണമായും ഉത്തരകണ്ഠം മാത്രമല്ല, പൂർണ്ണമായും പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ പ്രകാശനപര പ്രത്യക്ഷാനുമാനാഭ്യാം, പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ അറിയാൻ കഴിയാത്തതായ ഇഷ്ടാനിഷ്ടപ്രാപ്തി, ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാരം പരിഹാര ഉപായത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അതാണ് എൻ്റെ താല്പര്യം. ഇഷ്ടത്തെ പ്രാപിക്കുക, അനിഷ്ടത്തെ ഒഴിവാക്കുക, ഇതിനെ പ്രകാശിപ്പിക്കുകയാണ് വേദത്തിൻ്റെ താല്പര്യം. ഇഷ്ടം എന്താണ്? അത് പൂർവ്വകാണ്ഡത്തെ സംബന്ധിച്ച് ഇഷ്ടം എന്ന് പറയുമ്പോൾ സ്വർഗവും മറ്റും, സ്വർഗ പശു പുത്രാദി ഇഷ്ടം. അനിഷ്ടം എന്താണ്? നരകവും മറ്റും. ഇഷ്ടത്തിനെ പ്രാപിക്കണം, അനിഷ്ടത്തെ പരിഹരിക്കണം, അതിനെന്താണ് ഉപായം? ഇഷ്ടത്തിന് വേണ്ടി യാഗത്തെ അനുഷ്ഠിക്കണം, അനിഷ്ടത്തിന് വേണ്ടി ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കണം. ഇത്തരത്തിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് വേദം പ്രമാണമാണ്. സർവപുരുഷാണ് സർവർക്കും നിസർഗദൈവ തത്പ്രാപ്തി പരിഹാര ഇഷ്ടത്വ, സ്വാഭാവികമായി തന്നെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ വേദം പറയാതെ തന്നെ സർവരും ആഗ്രഹിക്കുന്നതാണ് ഇഷ്ടത്തെ പ്രാപിക്കുക, അനിഷ്ടത്തെ ഒഴിവാക്കുക. ഇതിന് വേദത്തിൻ്റെ ആവശ്യമൊന്നും, ആരാ ഇഷ്ടത്തെ ആഗ്രഹിക്കുക, ആരാ അനിഷ്ടത്തെ? പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അത് മാറണമെന്ന് ആരാ ആഗ്രഹിക്കാത്തത്? പാൽപ്പായസത്തിന് കുടിക്കണമെന്ന് ആരാ ആഗ്രഹിക്കാത്തത്? ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരവും സഹജമാണ്, സർവജീവികൾ മനുഷ്യനിൽ മാത്രമാണ് തത്പ്രാപ്തി പരിഹാരവും ഇഷ്ടത്വ. പിന്നെ എന്താ വേദത്തിൻ്റെ ആവശ്യം പറയുന്നു? പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ അറിയാൻ വയ്യാത്ത ഇഷ്ടാനിഷ്ടങ്ങളെ ബോധിപ്പിക്കുന്നു. പാൽപ്പായസം കുടിക്കുന്നതും മറ്റും പ്രത്യക്ഷത്തിലൂടെ അറിയാം. പക്ഷേ യാഗം സ്വർഗത്തിന് കാരണമാണ്, യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്നുള്ളത് വേറൊരു വഴിയും അറിയാൻ വയ്യ. അത് വേദത്തിലൂടെ പറ്റും. അതെന്താണ്? പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗതമാണ് അറിയുന്ന. അതിനുവേണ്ടി വേദത്തിൻ്റെ ആവശ്യം ഉണ്ട്. അത് മറ്റു പ്രമാണങ്ങളിലൂടെ സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ദുഷ്ടവിശേഷ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനായ ജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യമേവ സിദ്ധത്വ എന്ന ആഗമാന്വേഷണ ദുഷ്ടവിഷയ പ്രത്യക്ഷമായ വിഷയങ്ങൾ ഇവിടെ നേടുന്ന സമ്പത്തിലും അതിൽ നിന്നുണ്ടാകുന്ന സുഖത്തിലും ഇതെല്ലാം എന്താണ്? ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യാമേവ സിദ്ധത്വം വേദം അതെല്ലാം പഠിപ്പിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്, പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തെ വേദം ബോധിപ്പിക്കേണ്ട കാര്യം. ഇതാണ് വേദ നിയമം. അതുകൊണ്ടാണ് പറയുന്നത് വേദത്തിൽ നമ്മൾ ഈ പറയുന്ന സയൻസ് ശാസ്ത്രമൊന്നും ഇല്ല എന്ന് പറയുന്നത്.

0: ഇത് വൈദികന്മാരെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം ഇതൊക്കെ പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഭൗതികമായ അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും എല്ലാം പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ നമുക്ക് ആണ് കിട്ടുന്നത്. അനുമാനിക്കുന്നു, പ്രത്യക്ഷത്തിലൂടെ തന്നെ അറിയുന്നു. ഇതല്ലേ ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത്? വേദശാസ്ത്രം അല്ലേ ഇന്നത്തെ ശാസ്ത്രം? അതിന് വേദത്തിൻ്റെ ആവശ്യം എന്തും വേദം അത് പറയുന്നില്ല എന്നാണ്. അതാണ് ദുഷ്ടവിഷയം എന്നുള്ള അതൊക്കെ പ്രത്യക്ഷമാണ്. കൃഷി നടത്തിയാൽ എങ്ങനെ വിളവുണ്ടാകും, കച്ചവടം ചെയ്താൽ എങ്ങനെ സമ്പത്തുണ്ടാകും, ഇത്തരം കാര്യങ്ങൾ വേദം പഠിപ്പിക്കും. അതെല്ലാം ദുഷ്ടവിഷയമാണ്. അവിടെ ഇഷ്ടാനിഷ്ട പ്രാപ്തി പരിഹാരം ഉപായജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യമേവ സിദ്ധത്വം. അത് പ്രത്യക്ഷാനുമാനങ്ങളുടെ സിദ്ധമാണ്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടാകും, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അനിഷ്ടത്തെ ഒഴിവാക്കാം. ഇത് പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ തന്നെ സിദ്ധമാണ്. അന്നം പാകം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, ഇത് വേദം പറയേണ്ട കാര്യമില്ല, പ്രത്യക്ഷമാണ്. അഗ്നിയുണ്ട്, അന്നത്തെ പാകം ചെയ്യാം. പ്രത്യക്ഷമാണെങ്കിൽ അനുമാനത്തിലൂടെ അത് സാധിക്കും. അന്നത്തിനാ വേദം പറയും. അത്തരം കാര്യങ്ങൾക്കുള്ളതല്ല വേദം. അപ്പോൾ ഇന്ന് അത് നമ്മുടെ അന്വേഷണങ്ങൾ, പഠനങ്ങൾ, നിരീക്ഷണങ്ങളെല്ലാം പ്രത്യക്ഷാനുമാനത്തിലൂടെയാണ്. അതൊന്നും അലൗകികമല്ല, അലൗകികമാണ്. സ്വർഗമാണ് ഇവിടെ അലൗകികമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വേദത്തിൻ്റെ ആവശ്യം വന്നത്. മുക്തിയാണ് അലൗകികമായിരിക്കുന്നത്, അത് വേദത്തിൻ്റെ ആവശ്യം വന്നു. അദൃഷ്ടം, പുണ്യം, പാപം ഇതെല്ലാം അലൗകികമാണ്, അവിടെയൊക്കെ വേദത്തിൻ്റെ ആവശ്യം വന്നു. ഇതിനൊന്നും വേദത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് വേദത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ അത് വൈദികമായ മര്യാദകൾക്ക് വിരുദ്ധമാണ്. വേദം അലൗകികമായ നമ്മുടെ ഈ അന്വേഷണങ്ങളിലൂടെ ഒന്നും കണ്ടെത്താത്ത കാര്യത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാലേ വേദത്തിന് പ്രാമാണ്യമുള്ളൂ. ഇതാണ് വൈദികന്മാരുടെ നിലപാട്. ഇത് മനസ്സിലാക്കിയാണ് ഇന്ന് ആൾക്കാർ വേദത്തിലൂടെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. അവന് വേദത്തിൻ്റെ ആവശ്യമില്ല എന്ന് ആണ് ദൃഷ്ടവിഷയെ. പ്രത്യക്ഷമായ വിഷയത്തിൽ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായജ്ഞാനസ്യ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരം, ഇഷ്ടത്തെ പ്രാപിക്കുക, അനിഷ്ടത്തെ ഒഴിവാക്കുക. ഉപായജ്ഞാനം, ഇഷ്ടം എന്ന് പറയുന്ന അന്നം, അതിൻ്റെ പ്രാപ്തിക്ക് എന്താണ് പാകം. അനിഷ്ടം എന്ന് പറയുന്ന എന്താണ്? വേഷം. അതിൻ്റെ അതിനുപേക്ഷിക്കണം. ഇതിനെല്ലാം എന്താണ്? പ്രത്യക്ഷ അനുമാനാഭ്യമേവ സിദ്ധത്വം. വേറൊരാള് അന്നം പാകം ചെയ്യുന്നു, താൻ കാണുന്നു പ്രത്യക്ഷം. അതുകൊണ്ട് താനും അന്നം പാകം ചെയ്യുന്നു, കഴിക്കുന്നു, കഴിക്കുന്നത് തൃപ്തി ഉണ്ടാകുന്നു. ഇതെല്ലാം പ്രത്യക്ഷമാണ്. പിന്നെ വേദം പഠിക്കുന്നു. വേറൊരാൾ വിഷം കഴിച്ചു, അയാൾ മരിച്ചു. അപ്പോൾ അനുമാനിക്കുന്നു താനും വിഷം കഴിച്ചാൽ മരിക്കും, അതുകൊണ്ട് വിഷത്തെ ഉപേക്ഷിക്കുന്നു. ഇവിടെ എന്തിനാ വേദത്തിൻ്റെ ആവശ്യം? ഇഷ്ടപ്രാപ്തിക്കും അനിഷ്ടപരിഹാരത്തിനും വേദത്തിൻ്റെ ആവശ്യമില്ല. ആഗമാന്വേഷണം, അവിടെ വേദത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. വേദത്തിൽ ഇതൊന്നും അന്വേഷിക്കാൻ പോകണ്ടെന്നാണ്. നിങ്ങളെ പഠിക്കുന്ന കണക്കും സയൻസ് ഒന്നും വേദത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാലും ചിലപ്പോൾ എന്നാലും വേദിക് മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ അവഗണിക്കുന്നത് ശരിയാണ്. ഏത് വേദത്തിലാണുള്ളത്? ഒരു വേദത്തിലും ആരും അത് കണ്ടിട്ടില്ല. ആർക്കെങ്കിലും പറയാമോ ഇന്ന വേദത്തിലാണുള്ളത്? ഇല്ല, പേരുകൊണ്ട് മാത്രമേ ഉള്ളൂ. സംഗതിയൊക്കെ കേമമാണ്. കേമമാണെന്ന് ഞാൻ പറയുന്നു, കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്. കേമമായിരിക്കും, അറിവുള്ള ഒരു കേമമെന്ന് പറയുന്നുണ്ട്. വേദത്തിലൊന്നും ഉള്ളതല്ല. അപ്പോൾ വേദം അതിനുവേണ്ടി ഉള്ളതല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ പറയുന്നതിന് ഞാൻ പറയുന്നതിന് സർവം വൈദിക മൂലമെന്ന് പറയുന്നതോ? സർവ അറിവും വേദത്തിൽ നിന്നാണോ ഉണ്ടായെന്ന് പറയുന്നു അതോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധിപ്രഭവമായ സ്വബുദ്ധി കൊണ്ട് ഉണ്ടാകുന്ന അറിവുകൾക്ക് വേദത്തിൽ പ്രമാണത്തെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അത്രയോ വേദത്തിൻ്റെ താല്പര്യം അതിലല്ല എന്നാണ് ഇവിടെ പറയുന്നത്. വേദത്തിൽ നിന്ന് നിങ്ങൾക്ക് പലതും കണ്ടെത്താൻ കഴിഞ്ഞെന്നിരിക്കും. ഭാഷകാരൻ പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ വേദത്തെ സമീപിക്കരുതെന്നാണ്. അതിന് പ്രത്യക്ഷ അനുമാന ഉപായങ്ങളുണ്ട്, അതിലൂടെ അത് കണ്ടെത്തിയാൽ മതി. വേദത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. നാഗമന്വേഷണം, പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ നേടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വേദത്തെ അന്വേഷിക്കേണ്ട. ഇത് ഞാൻ എൻ്റെ ഒരു പുതിയ സിദ്ധാന്തമൊന്നുമില്ല, ഭാഷകാരൻ പറയുന്നതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ ആത്മാ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പുറമേ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ മാത്രം അത് കിട്ടത്തില്ല. അത് പറയും ഈ പറഞ്ഞതുള്ള വിജയിക്കും താർക്കികന്മാരും മറ്റും അനുമാനത്തിലൂടെ ആത്മാവിനെ സിദ്ധിക്കുന്നു പറയുന്നു. അത് വേദത്തിൽ അറിഞ്ഞതിനെ അവർ അനുമാനം കൊണ്ട് സമർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ അനുമാനത്തിലൂടെ കണ്ടെത്തിയല്ല. വേദം അലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. പ്രത്യക്ഷ അനുമാനങ്ങൾ മതി, അതിന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയാൽ നമ്മുടെ ഏത് അറിവിനും വേദത്തിൽ കൊണ്ട് ഘടിപ്പിക്കാം. അത് കഴിയില്ല എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? ശബ്ദങ്ങൾ ഏതുതരത്തിലും വ്യാഖ്യാനിക്കാം. വ്യുത്പത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ശബ്ദത്തെയും വ്യാഖ്യാനിക്കാം. അത് ഓരോരുത്തരുടെ സാമർഥ്യം. ഒരു വേദവ്യാഖ്യാതാവ് എഴുതി വെച്ചിട്ടുണ്ട്, ടെലിഗ്രാഫിന്റെ തിയറി വേദത്തിലാണുള്ളത്. ടെലിഗ്രാഫ് അങ്ങനെയാണ്, പഴയ കമ്പിയില്ലാത്ത കമ്പി. അതിൻ്റെ വേദമന്ത്രം എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇതാ ഈ മന്ത്രത്തിലാണ് അതിൻ്റെ മുഴുവൻ സിദ്ധാന്തം കിടക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ മഹാൻ കമ്പ്യൂട്ടർ അധികം ഉണ്ടെന്ന് പറഞ്ഞില്ല, കാരണം അന്ന് അത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അന്ന് സയൻസ് ടെലിഗ്രാഫ് വരെ എത്തിയുള്ളൂ. ഇന്നാണ് എഴുതിയിരുന്നെങ്കിൽ ആ മന്ത്രം എടുത്തിട്ട് പറഞ്ഞത് ഈ മന്ത്രത്തിലാണ് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എന്ന് പറഞ്ഞത്. നിർഭാഗ്യവശാൽ അന്നത് കണ്ടെത്തി. ഇത്തരത്തിൽ വേദത്തെ വ്യാഖ്യാനിക്കുന്നതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം, അത് വേറെ കാര്യം. അതുകൊണ്ട് ഭാഷ്യം പഠിക്കുമ്പോൾ അതൊന്നും ഇതിലില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർക്ക് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർക്ക്. ഓം നമഃശിവായ.

0: ఏ రూపాని ప్రతిముంచమాన అసూరాః సంతస్వధయాచరంతి పరాపురో నిపురో యే భరంత్యగ్నిష్ఠాన్ లోకాత్ ప్రణోదాత్యస్మాత్ అత్రాపితరో మాదయధ్వం యథా భాగమావృషాయధ్వం అమీమదంత పితరో యథా భాగమావృషాయిషత నమో వః పితరశుష్మాయ నమో వః పితరస్తపాసే నమో వః పితరో యజ్జీవన్ తస్మై నమో వః పితరో రసాయ నమో వః పితరో ఘోరాయ మన్యవే స్వధాయీ వః పితరో నమః ఏతద్వః పితరో వాసో గృహాన్నః పితరో దత్త ఉదాయూషా స్వాయుషోత్పర్జన్యస్య ధామాభిః ఉదస్థామృతాం అను ఆధత్త పితరో గర్భం కుమారం పుష్కారస్రజం యథేహ పురుషో సాత్ ఊర్జం వహంతీరమృతం ఘృతం పయః కీలాలం పరిశ్రుతం స్వధాస్థా తర్పయా తమే పితృన్. ఇతి ద్వితీయోధ్యాయః. ఓం
1: ఓం నమశివాయ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: ഇതാണ് പരമാർത്ഥാവസ്ഥ, നിജമായിട്ടുള്ള ഒരവസ്ഥ. ഇതിനെയാണ് കൈവല്യം എന്ന് പറയുന്നത്. ഈ കൈവല്യാനുഭവമാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം. എപ്പോൾ കേവല സ്വരൂപനായി തീരുന്നുവോ അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാൻ ഒന്നുമില്ല, അതൊന്നും ഒന്നും തനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുമില്ല എന്ന് ബോധിക്കാൻ അതിനെയാണ് മോക്ഷം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത്. മോക്ഷം നമ്മുടെ പേരും ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടായിരുന്നു വിശ്വാസമുള്ളപ്പോഴേ മോക്ഷം ഉണ്ടാവുള്ളൂ. ഈ രണ്ടവസ്ഥകളെ വിദ്യയും അവിദ്യയുമാകുന്ന രണ്ട് സംസ്കാരങ്ങളാണ്. വിദ്യാവിദ്യകൾ എന്ന് പറഞ്ഞാൽ അറിവിന്റെ രണ്ട് പ്രകാരത്തിലുള്ളതായ അനുഭവമാണ്. വിദ്യാവിദ്യയും അമതനും വിദ്യുദ്ധവ ശരീരം മോക്ഷബന്ധനവി ആദ്യ മായയാമയുമിതെ ബന്ധവും മോക്ഷവുമാകുന്ന ഈ രണ്ടനുഭവങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന രണ്ട് സംസ്കാരങ്ങളാണ് വിദ്യയും അവിദ്യയും. ഇത് മോക്ഷബന്ധഗതി ആദ്യ മായയാമയും ഇതിന്മേലെ ഇത് വിദ്യാവിദ്യ രണ്ട് മായാസുഖമെന്ന് തന്നെയാണ്. മായ നീങ്ങുമ്പോൾ രണ്ടുമില്ലാണ്ടാവും, രണ്ടുമില്ലാണ്ടാവും ബന്ധമോക്ഷവും ഇല്ലാതെ ഉണ്ടാവും. ഇത് കൈവല്യാവസ്ഥയാണ്. ഈ കൈവല്യാവസ്ഥയാണ് ഈ എല്ലാവരുടെയും സ്വഭാവമെന്നുള്ള അനുഭവം. പക്ഷേ അജ്ഞാനാവരണം കൊണ്ട് കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കും പോലെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല. ചെന്ന് സംഭവിച്ചു എന്നുള്ള പ്രതീതി മാത്രമല്ല, ഇതുപോലെയാണ് ഞാൻ അനവധി ജന്മങ്ങൾ കഴിഞ്ഞു, എത്രയോ ജന്മങ്ങൾ ഞാൻ പല സ്വരൂപങ്ങൾ, പല കാലദേശങ്ങൾ, പല സ്വരൂപങ്ങൾ ജമിച്ച് മനുഷ്യനായി, ദേവനായി, അസുരനായി, കൃതമയായി, പീഠമായി, സ്ത്രീയായി, പുരുഷനായി, ഇങ്ങനെ ബോധിക്കും. ഇങ്ങനെയൊക്കെ ബോധിക്കുന്നത് വാസ്തവത്തിൽ തന്നിൽ തന്നെയല്ലേ ബോധിക്കുന്നത്. ഞാൻ ഓർമ്മല്ലാതെ ഇത് പറയുന്നില്ല. എപ്പോ ഇയാൾ ഇങ്ങനെയായി ഇത് ബോധിക്കുന്നുവോ അപ്പൊ ആ സ്വരൂപം കാണും. അപ്പൊ അതിന് ആശ്രയമായിട്ടുള്ളത് എന്താണ്? തന്റെ പാരമാർത്ഥിക സ്വരൂപമാണ്. ആ പാരമാർത്ഥിക സ്വരൂപത്തെ മറക്കുമ്പോഴേ ഈ അനുഭവം ഉണ്ടാവുന്നുള്ളൂ. ആ മറവിക്ക് ഏതു അവിദ്യയാണ്. എന്താ അവിദ്യ എന്ന് പറഞ്ഞാൽ ശുദ്ധ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന, ശുദ്ധ ജ്ഞാന സ്വരൂപനായിരിക്കുന്നതാൻ ഇന്ദ്രിയ മനോബുദ്ധികളോട് ചോദിച്ചിരിക്കുന്നു. ഈ ഇന്ദ്രിയ മനോബുദ്ധികൾ എവിടെ ഉണ്ടായത്? മായാകാര്യങ്ങളാണ് അല്ലെങ്കിൽ അവിദ്യാകാര്യങ്ങളാണ്. അപ്പൊ അവയോട് ചേരുമ്പോഴേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇന്ദ്രിയങ്ങളോട് ചേരുമ്പോഴല്ലേ ജാഗ്രതാവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. ആ ജാഗ്രതാവസ്ഥയിലല്ലേ സ്ഥൂലപ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാവുന്നുള്ളൂ. ജാഗ്രതാവസ്ഥ ഇല്ലാ ഒരാൾക്ക് നിന്നാലോ പ്രപഞ്ച അനുഭവമില്ല, ഉറക്കത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കാറില്ലല്ലോ. അതുപോലെ മനസ്സോട് ചേരുമ്പോഴേ ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിന്റെ അനുഭവമുള്ളൂ എന്നർത്ഥം. അത് ചേരുന്നില്ലെങ്കിൽ ഉണ്ടാവുന്നില്ല. ബുദ്ധിയോട് ചേരുമ്പോഴേ ഹീനമായ അനുഭവം ഉണ്ടാവുന്നുള്ളൂ എന്നർത്ഥം. അപ്പോ ഈ മറ്റു ചിലതിനോട് ചേർന്നു എന്നുള്ളതാണ് അതിന് കാരണം. ആ മറ്റു ചില വസ്തുക്കളിൽ നിന്ന് ഉണ്ടായത് മായയിൽ നിന്ന്. മായ എന്ന് പറഞ്ഞാൽ സത്യമാണോ? അല്ല. അപ്പൊ ആരത്തു വിസ്മൃതിയാണ് ഒരു പ്രകാരത്തിൽ മായയിൽ ജന്മസ്വരൂപമായിരിക്കുന്നത്. കയറിന്റെ വിസ്മൃതിയാണല്ലോ പിന്നെ പാമ്പിന്റെ പ്രതീതിക്ക് ഹേതുവായിട്ടിരിക്കുന്നത്. ഇതുപോലെ അർത്ഥം. ഇപ്പോ ഒരു വസ്തു നഷ്ടപ്പെട്ടു തിരിച്ച് കിട്ടിയതായി തോന്നല് എങ്ങനെയാണ്? ഒരു സ്ത്രീയുടെ മാല പോയി വിചാരിച്ചു. കഴുത്ത് കിട്ടിയിരുന്ന മാല വളരെ വിലയുണ്ട്, 10,000-15,000 രൂപ പിടിച്ചതാണ്. അത് അഴുത്ത് വെച്ചിട്ട് കുളിക്കാൻ പോയി. കുളിച്ചു വന്നുകൊണ്ടിരിക്കും, എടുത്ത് കഴിച്ചുകൊണ്ടോ കുഴപ്പമില്ല. പിന്നീട് വരുന്നവരൊക്കെ വന്ന് അവർക്ക് ഇങ്ങനെ പലതും വലിയ വ്യവഹാരം. അങ്ങനെ മിച്ച വരെ വീട്ടു വ്യവഹാരത്തിൽ മുന്നിൽ കഴിഞ്ഞു. ആളുകൾക്ക് പോയതിന് ശേഷമാണ് ഓർമ്മ വന്നത്, ആ കുളിക്കാൻ പോകുമ്പോ മാല അവിടെ വെച്ചിരുന്നത്. പോയി നോക്കുമ്പോ മാല കാണാൻ അയ്യോ അവിടെ പോയി, എവിടെ പോയി, മഹാവേഷമായി തോന്നുന്നല്ലോ. ഇത്രയും വില പിടിച്ച സാധനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്? ഇനി എങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. എന്നിട്ട് അത് നഷ്ടപ്പെട്ടുവല്ലോ എന്നുള്ളതായ ആ വ്യസനം കൊണ്ട് ആശയായിട്ട് ഒന്നും അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, പലരും അന്വേഷിച്ചു, പലരിക്കൽ നോക്കി, എന്തു ചെയ്തും കിട്ടിയില്ല. അത്രയ്ക്ക് പോലീസ് കരച്ചിലെന്നെ വന്നു പോയല്ലോ എന്ന് വിചാരിച്ച് വ്യസനം സഹിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ ഈ കഴുത്തിലേക്ക് ചൂണ്ടിച്ചു കൊടുക്കുന്നു. ഇപ്പൊ കഴുത്തിലുള്ള പേരാണ് അപ്പോഴാ അവർ, അയ്യോ ഇത് ഞാൻ അപ്പൊ തന്നെ കഴുത്തിൽ വെച്ചിരുന്നു, മറന്നു പോയതാണ്. അപ്പോ ആ സ്ത്രീ മാല നഷ്ടപ്പെട്ടാലുള്ളതായ ദുഃഖത്തെയും തിരിച്ചു കിട്ടിയാലുണ്ടാകുന്ന സന്തോഷത്തെയും അനുഭവിച്ചു. പക്ഷെ അതിന് പോലും കിട്ടലുണ്ടായോ? ഉണ്ടായില്ല. പോയിതും കിട്ടി എന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതുപോലെയാണ് ബന്ധുവും മോക്ഷവും. ബദ്ധനായി എന്നും മുക്തനായി എന്നുള്ളതായ തോന്നൽ മാത്രമേ ഉള്ളൂ. ബന്ധുവോ മുക്ത ഇനിയും വ്യാഖ്യാ ഗുണതോമീന വസ്തുത. ബദ്ധനായി മുക്തനായി എന്നുള്ളതായ ഈ അവസ്ഥ ഗുണത ഗുണഭാവങ്ങളെ കൊണ്ടുണ്ടായിത്തീരുകയാണ് എന്ന വസ്തുത പാരമാർത്ഥികമായിത്തീരുകയാണ്. ഇപ്പൊ പരമാർത്ഥ സ്വരൂപേനയില്ല. ആ ആത്മദോഷം പ്രകാശിക്കുന്ന ചോദ്യം അവിടെ ബന്ധമോക്ഷങ്ങളും ഉണ്ടായിട്ടില്ല എന്നെങ്കിൽ ബുദ്ധിയാവും. ഈ ഉറങ്ങിയിട്ടുള്ള ഒരാൾക്ക് സ്വപ്നത്തിലുള്ള അനുഭവങ്ങളൊക്കെ വ്യക്തിയാണ് ഉണ്ടായിട്ടില്ല എന്ന് ബുദ്ധിയായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ നട്ടം. ഉറക്കത്തിലേ കാട്ടുകൂടെ പോയിരുന്നു, ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂന്ന്, സന്ധ്യായിരുന്നു, ഒരു പുലി ചാടി വന്ന് തന്നെ പിടിച്ചു നോക്കാനുള്ള അനുഭവമുണ്ടായി. ആ പുലിയുടെ ആ നഖങ്ങളൊക്കെ കഴുത്തിലങ്ങട്ട് ഇറങ്ങി ചോരയും കണ്ട് വിളിച്ചു. അവളെ വേദന സഹിക്കാൻ കഴിയാണ്ട് അയ്യോ എന്ന് നിലവിളിച്ചു ഉണർന്നു. ഉണർന്നു കഴിഞ്ഞപ്പോഴോ പുലിയില്ല, കാടുമില്ല, പിന്നെ രക്തവുമില്ല, ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇത് ബുദ്ധിയുടെ ഒരു ഭ്രമം മാത്രമല്ലാതെ നിങ്ങൾ ഓർമ്മൊന്നും അല്ലല്ലോ. അപ്പൊ ആ ബുദ്ധിഭ്രമം എന്തുകൊണ്ടേ ഉണ്ടായത്? ഉറക്കം കൊണ്ടുണ്ടായതാണ്. ആ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? രജമുണ്ട് തോളിച്ചില്ല, അതായത് മനസ്സോട് ചെയ്യുക. ആ മനസ്സോട് മനസ്സിൽ നിന്ന് വിട്ടുന്ന വിട്ട് നിൽക്കലേ പോണല്ലേ. മനസ്സിൽ നിന്ന് വിട്ടപ്പോ വിട്ടപ്പോ ചെയ്യാ. അപ്പൊ എന്തും ചെയ്യാൻ ആ സ്വന്തം ദൃശ്യം മനസ്സിനെയാണ്. ഇതുമാതിരി ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രപഞ്ചാനുഭവം. ഇന്ദ്രിയങ്ങളിൽ വിട്ടാലോ? വിട്ടായതില്ല. മനസ്സിൽ നിന്ന് വിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചാനുഭവമില്ല. അപ്പൊ ബുദ്ധി വിട്ടാലോ? ആ വിദ്യാനുഭവം. അപ്പൊ സ്വതവേയുള്ളതായ പാരമാർത്ഥികാവസ്ഥ എപ്പോഴും ഒരാളിനുണ്ടായത് അത് ഗുണഭാവങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഗുണഭാവങ്ങളാൽ നിറയപ്പെട്ടത് കൊണ്ടാണ് ഗുണമയങ്ങളായിട്ടുള്ള ഈ പദാർത്ഥങ്ങളുടെയൊക്കെ ദൃശ്യാനുഭവം ദർശനാനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ സത്യമാണ് എന്നുള്ളതായ ബോധവും അപ്പോഴാണ്. ഇതിൽ അന്ധകരണത്തെ അല്ലെങ്കിൽ മനസ്സിൽ മനവും നിരുഞ്ചിയാൽ അവയം പ്രദർശിയാൽ മനസ്സിനെ നിരോധിക്കല്ലാതെ കണ്ട ഏതില്ലാതെ ഉണ്ടാവാൻ വേറെ ആളുകൾ മനസ്സിന്റെ കല്പനാസ്വരൂപമാണ് ഇതൊക്കെ ആവട്ടം. അപ്പൊ ശരിയായില്ല. എന്തുകൊണ്ടാണെന്നാൽ ആ ആത്മസ്വരൂപം പ്രകാശിക്കാത്തത് അജ്ഞാനം മൂലം. തത്വവിചാരം ചെയ്താലേ അതുണ്ടാകുന്ന വേദാന്താർത്ഥ വിചാരേണ ജാഗ്രതയിൽ ജ്ഞാനം. വേദാന്തത്തിന്റെ അർത്ഥവിചാരം കൊണ്ട് ശരിയായ ജ്ഞാനം ഉണ്ടാവും. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് വേദങ്ങളുടെ അന്തിമഭാവം ആകുന്നു. അപ്പൊ ഉപനിഷത് മന്ത്രങ്ങളെ ശരിയായിട്ട് നിരൂപിക്കുന്ന ഒരാൾക്ക് ശരിക്കും ഉത്തമമായിരിക്കുന്ന ജ്ഞാനം ആത്മജ്ഞാനം ഉണ്ടാവും. ഏകമേവ അദ്വിതീയം ബ്രഹ്മജ്ഞാനാനാഷ്ടീയം ഇത്യാദി വാക്യങ്ങളെ നിരൂപിക്കുന്ന വെച്ചോളും ഉത്തമമായിട്ടാണ് ഈ പരമാർത്ഥമായിട്ടുള്ള ആത്മജ്ഞാനം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് എന്താ മെച്ചം? തേന ആത്യന്തിക സംസാര ബന്ധ നാശോപംശം. വർദ്ധിച്ചു വന്നതായ സംസാരാനുഭവത്തിന്റെ നാശം ആ ഉത്തമ ജ്ഞാനം കൊണ്ടുണ്ടാവും. ഉത്കൃഷ്ടമായിരിക്കുന്ന ആത്മജ്ഞാനം കൊണ്ടുണ്ടാവും. അപ്പോ അന്ധകാരത്തെ നീക്കാൻ എപ്രകാരം വെളിച്ചം കൂടാതെ കഴിയില്ലയോ? വിശപ്പിനെ നീക്കാൻ എപ്രകാരം ആഹാരം കൂടാതെ കഴിയില്ലയോ? ജീവിക്കാൻ വാദി വലിയ പ്രാണന്റെ പ്രകാരം കൂടാതെ കഴിയില്ലയോ? ഇതുപോലെ മോക്ഷ അനുഭവത്തിന് അല്ലെങ്കിൽ സ്വരൂപ അനുഭൂതിക്ക് ആത്മജ്ഞാനം കുടിയേ തീരും, സംശയമില്ലാത്ത ജ്ഞാനസമ്പത്തി ഇല്ലാതെ കണ്ട് ജ്ഞാനം ഇല്ല. ഇതാണ് ആ കയറിന്റെ ബോധം ഇല്ലാതെ കണ്ട് ആ കയർ തോന്നപ്പെട്ടതായ പാമ്പോ ഇല്ലാതെ അറിയ. അതുകൊണ്ട് കയറിന്റെ ബോധം തന്നെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം പോലെയുള്ളത്. അങ്ങനെയുള്ള ജ്ഞാനം എപ്പോഴും ഒരാൾ വീണ്ടും വണ്ണം പ്രകാശിക്കുമ്പോ അതിന്റെ എല്ലാ പിന്നെ മിഥ്യാഭ്രമങ്ങളും നീങ്ങാനൊക്കെ ആയിരിക്കുന്നു. അപ്പോ അത് നീങ്ങാതിരിക്കും കാലത്തോളം തോന്നപ്പെടുന്നതായി പ്രപഞ്ചം മുഴുവൻ എവിടെയാ നിൽക്കുന്നത്? തന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. തന്നിൽ താനല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കുക പ്രപഞ്ചം ഒഴിഞ്ഞു വന്നു, അതാണ് മിഥ്യാഭ്രമാണ് എന്നുള്ളതിന് ചെലവിനകത്ത്. ഈ തന്നെ അറിയുമ്പോൾ പ്രപഞ്ചം ഇല്ലാതെ ആയിത്തീരുന്നു. അപ്പോ ഈ പ്രപഞ്ചം മറ്റൊരു വസ്തുവല്ല എന്നും മറ്റൊരു വസ്തു കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല എന്നും തന്നിൽ പ്രപഞ്ചം ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാ കാണുന്നത്? അതാ ഇല്ലാത്തതിനെയും കാണാൻ കഴിയുന്നു ആസനമാത്രം കൊണ്ട് എന്നുള്ളതിനാണ് വിവർത്തം എന്ന് പറയുക. ഇല്ലാത്തതിനെയും കാണുന്നു. ഒരു വൃക്ഷത്തെ അല്ല മരക്കൂറ്റിയോടെ നിൽക്കുന്ന കണ്ടിട്ട് ഭൂതമാണ് എന്ന് തോന്നി. തീക്കൊള്ളി ആരോ ഇങ്ങനെ തലയ്ക്ക് വിതച്ചു വെച്ചിരുന്ന സമയത്ത് ദൂരത്ത് നോക്കുന്ന ആൾക്കാർ തീച്ചക്രാണ് തോന്നി. തീച്ചക്ര ഉണ്ടായിട്ടില്ല. അതിന്റെ ആ ചലന വേഗത കൊണ്ടാണ് ഈ തോന്നപ്പെടുന്നത് അർത്ഥം. ഇതുപോലെ ചഞ്ചലമായിരിക്കുന്ന അന്ധകരണമാണ് ഇല്ലാത്ത മിഥ്യാവസ്തുക്കളാകുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളതാക്കിയും സത്യമാക്കിയും പ്രകാശിപ്പിച്ചു കൊടുക്കും. ഞാൻ ബീജാകാരേണ തന്നിൽ തന്നെ നിൽക്കുന്നു ആ ഭാവം അല്ലെങ്കിൽ ആ ബോധം. അങ്ങനെയുള്ള ബോധത്തിനെയാണ് ഇപ്പോ പ്രപഞ്ചത്തിന്റെ നേരത്തെ തന്നെ ഉള്ളതായ അസ്തിത്വം. പ്രപഞ്ചം എപ്പോഴും പുതുതായിട്ട് ഉണ്ടാകുമല്ല, സ്വതമേ ഉള്ളതാണ്. അത് പ്രകാശിക്കുകയും അറിയും പ്രകാശിക്കുകയും അറിയും ചെയ്യുന്നതേ ഉള്ളൂ. നട്ടം എപ്പോഴും അന്ധകാരണം ഉണ്ടാകുന്നു, അപ്പോ പ്രകാശം ഉണ്ടാകുന്നു. എപ്പോ ചലനം ഉണ്ടാകുന്നു, അപ്പൊ അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചലനമാണ് കാലം എന്ന് പറയുന്നത്. അന്ധകരണമാണ് മായാസ്വരൂപം. അന്ധകരണത്തിൽ നിന്നാണല്ലോ ബാക്കിയുള്ള ചിന്തകളും വൃത്തികളും എല്ലാം തന്നെ ഉണ്ടാവുന്നത്. ഗുണങ്ങളും ത്രിഗുണങ്ങളും അന്ധകരണത്തിൽ നിന്നാണ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള അന്ധകരണം ഉള്ളപ്പോൾ ഈ മായാഭാവസ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം ഉള്ളതായിട്ട് തോന്നുന്നു. അത് അടങ്ങുന്നതായ സമയത്ത് ഇല്ലാത്തതായിട്ടും തോന്നും. പക്ഷെ ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. സ്വസ്വരൂപ വിസ്മൃതിയാണ് ഈ ഉണ്ടാവലും ഇല്ലാണ്ടാവലും സത്യമാണ് എന്ന് വിശ്വസിക്കാൻ തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നില്ലേ, ഇതില്ലാന്ന് എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? ചെയ്യുന്നില്ല. കാരണം ഈ ബോധം നിങ്ങൾക്ക് ഉറക്കത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഞാനിപ്പോ ജനിച്ചിരിക്കുന്നു, എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ ജീവിച്ചിട്ട് ഇന്ന ആളാണ്, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര കാലമാണ് ആ വയസ്സ് എന്നൊക്കെയുള്ള ഈ ചിന്ത നിങ്ങൾക്ക് സുഷുപ്തി ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഉള്ളതാണെങ്കിൽ എപ്പോഴും അത് ഉണ്ടാവണ്ടേ? താൻ തോന്നുന്നവർക്കൊക്കെ അത് പ്രകാശിക്കണ്ടേ? ഈ ജീവൻ സുഷുപ്തിയിലെ വിദ്യയിൽ എത്തുന്ന സമയത്ത് ഈ ബോധം ഉണ്ടാവുന്നില്ല. ഗുണഭാവങ്ങൾ അടങ്ങി. ആ ഗുണഭാവങ്ങൾ അടങ്ങുമ്പോൾ മായാമാത്രമായി തീരുമ്പോൾ തന്നെ ഇതിന്റെ ആ മൂലതത്വാവസ്ഥയല്ലാതെ കൊണ്ട് വികസിച്ചുള്ളതായ നാനാത്വ സ്വഭാവം അനുഭവപ്പെടുന്നില്ല. പിന്നെ സുഷുപ്തിയും കൂടിയും അനുവർത്തിച്ചു കഴിഞ്ഞാലോ താൻ ആത്മാവാണ്. ആ ആത്മാവിന്റെ അന്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ബോധ്യമായി തീരുന്നത് ആറ് ഘടകങ്ങളുണ്ട് അജ്ഞാനത്തിന്. മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് വിക്ഷേപം, ആവരണം, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം, ദുഃഖനിവൃത്തി, സുഖപ്രാപ്തി. ഇതാണ് വ്യത്യസ്തങ്ങളായുള്ള ആറ് അജ്ഞാന ഘടകങ്ങൾ. മതം ഇതിൽ വിക്ഷേപ സ്വരൂപമാണ് ജാഗ്രത സ്വപ്നങ്ങളാകുന്ന രണ്ടവസ്ഥകൾ. ആവരണ സ്വരൂപമാണ് സുഷുപ്തിയാകുന്ന അവസ്ഥ. മതം വിക്ഷേപം ആവരണം കഴിഞ്ഞാൽ പരോക്ഷജ്ഞാനമാണ്. അപരോക്ഷജ്ഞാനമാണ് തുലീയ അവസ്ഥയിൽ ചെയ്യാൻ പോകുന്നത്. അപരോക്ഷജ്ഞാനമാണ് വികല്പങ്ങളൊക്കെ കഴിയുമ്പോൾ മിക്കവാറും വികല്പങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഈ അപരോക്ഷജ്ഞാനം ഉണ്ടായിത്തീരുന്നത്. വികല്പങ്ങൾ ഈ നിർവികല്പ സ്വരൂപമായി തീരുമ്പോൾ ദുഃഖനിവൃത്തി ഉണ്ടാകുന്നു. അതിനെ വിസ്മരിക്കുന്ന സമയത്ത് സുഖപ്രാപ്തി ഉണ്ടാകുന്നു. സുഖപ്രാപ്തി മാത്രമാകുമ്പോൾ അത് തന്നെ താൻ ജയിക്കുന്നു. അതോടെ വസ്തുസ്വരൂപാനുഭൂതി വരുന്നു. ഇങ്ങനെയാണ് ജീവൻ മുക്തി അല്ലെങ്കിൽ മോക്ഷാനുഭൂതി പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടി ആ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഒരാൾക്ക് ജീവൻ മുക്തനാവാം. അങ്ങനെ ജീവൻ മുക്തനാകെ നമ്മൾ അത്യാവശ്യം കാണുകയും അല്ലെങ്കിൽ പറഞ്ഞു വരികയും ചെയ്തില്ലേ? എന്താ ജീവൻ മുക്തം എന്ന് പറഞ്ഞാൽ ജീവഭാവത്തിൽ നിന്ന് മോചിച്ചവൻ, വിട്ടവൻ, ജീവഭാവത്തെ വിട്ടവൻ, ജീവൻ അല്ലാതെ. അപ്പൊ ജീവന്റെ അറിവ് സംസ്കാരവും അനുഭവങ്ങളും എന്തൊക്കെയാണ് അതൊക്കെ ഇല്ലാതെ ഈ ജീവിതം നഷ്ടപ്പെടുന്ന സമയത്ത് അതോ പിന്നെയാണ് പോലും ആത്മത്വം പ്രകാശിക്കുമ്പോൾ ആത്മ ലക്ഷണങ്ങൾ മാത്രമാണ് ആളിൽ പ്രകാശിക്കുന്നത്, സജീവഭാവം ഇല്ലാണ്ടോ. ഇങ്ങനെ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനായി തീരാം എന്ന് പറഞ്ഞാൽ ജീവിതം സത്യമല്ല എന്നും പറഞ്ഞ് വേറെ എന്താ തെളിവ് വേണ്ടത്? ഇത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ പടിപടിയായിട്ട് മേലോട്ട് വരുന്നു അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെച്ചോളൂ. ഇപ്പൊ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ രണ്ടിനെയും വിട്ടാൽ നിക്ഷേപം നീങ്ങി ആവരണം മാത്രമല്ല, ഒന്നും അറിയാതെയാണ് ആവരണം. ആ സുശബ്ദിയെ വിട്ട് കഴിയുമ്പോൾ ആവരണം നീങ്ങി ശുദ്ധ സത്വസ്വരൂപമായി തോന്നുന്നു. ഈ അവസ്ഥ അവിടെ പരോക്ഷ ജ്ഞാനം ഉണ്ടായിരുന്നു. പിന്നെ ആ ഗുണഭാവങ്ങൾ തന്നെ നീങ്ങി വികൽപ്പ സമാധിയിലെ, അപ്പൊ അപരോക്ഷ ജ്ഞാനം ഉണ്ടാവുന്നു. വികൽപ്പങ്ങൾ നീങ്ങുന്നു, ദുഃഖം നോക്കുന്നു, പ്രപഞ്ചം കേവലം ഇല്ലാതെയാവുന്നു. വികൽപ്പാവസ്ഥയിൽ പ്രപഞ്ചം നോക്കുന്നതിന്റെ പ്രതീതിയേ ഇല്ലാതെ ഉണ്ടായിരുന്നു. അതാണ് ദുഃഖം നോക്കി. ദുഃഖം എന്ന് പറഞ്ഞത് പ്രപഞ്ചം, സുഖം എന്ന് പറഞ്ഞത് ആത്മസ്വരൂപമാണ്. അപ്പൊ ദുഃഖത്തിന്റെ പ്രതീതി തന്നെ ജീവൻ മുക്തൻ എന്ന് പറയും. പ്രദോഷ ജ്ഞാനം പ്രകാശിച്ചപ്പോൾ തന്നെ ഇത് പറഞ്ഞ് ജീവൻ മുക്തൻ എന്ന് പറയും. അതിന് രക്ഷണ വരും. ദുഃഖ നിവൃത്തിയിൽ എത്തുന്ന സമയത്ത് പ്രപഞ്ച സ്മരണം സ്ഫുരണം ഇല്ലാതെയുണ്ടായിത്തീരുന്ന സമയത്ത് തികച്ചും ആത്മാനുഭവം മാത്രമായി തീരുന്നു വിചാരിച്ചു. അവിടെ ആത്മീയമായിരിക്കുന്ന ഭാവം അല്ലാതെ വേറെ പ്രപഞ്ചത്തിന്റെ സ്ഫുരണ രീതി ഇല്ലാതെ ഉണ്ടായിത്തീരും. അപ്പോൾ ജീവത്വം ഉണ്ടാവണമെങ്കിൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെയാണ് ജീവൻ മുക്തം എന്ന് പറയുന്നത്. ആ അവസ്ഥ കിട്ടി നിങ്ങൾക്ക് വെച്ചോളൂ. എന്നാലും എപ്പോഴും പിന്നീട് ഈ ശരീരമുള്ളപ്പോൾ മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറയാൻ വയ്യ. പക്ഷെ മിക്കവാറും ഈ ശരീരം പോകാൻ അവിടെ ഇങ്ങനെയുള്ള അനുഭവം വരുന്നു ഒരാളൊക്കെ. അപ്പൊ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതേ ദിവസം ശരീരം നിൽക്കില്ല. അതുകൊണ്ട് ശരീരം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാരംഭ അനുഭവം ബാക്കിയായിട്ടുള്ള പ്രാരംഭങ്ങൾ അവസാനിച്ച ഒരാൾക്ക് ശരീരം നിലനിൽക്കില്ല. പ്രാരംഭം ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു പ്രകാരത്തിൽ ഈ ലോകത്തിന് നല്ലതാണ്. ജ്ഞാനിക്ക് കുറച്ച് പ്രാരംഭം ഉണ്ടെന്നുള്ളത് ഈ ലോകത്തിന് നല്ലതാണ്. അതുകൊണ്ട് തനിക്ക് ജ്ഞാന സമ്പത്തി അനുഭവപ്പെട്ട് കഴിഞ്ഞു വെച്ചുള്ളൂ. അപ്പോഴേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് സ്വാനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആചാര്യത്വം. അങ്ങനെയുള്ള ആളെ ആചാര്യനായി തീരുന്നത്. അപ്പോ എപ്പോഴെങ്കിലും ഒരാളൊക്കെ അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു വിചാരിച്ചു, അത് ഈ ലോകത്തിന് അനുഭവമാണ്. മറ്റുള്ളവർക്ക് ഉള്ള പോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് ഉള്ള പോലെയാണെന്ന് പറയാൻ വയ്യ. അത് ഈ പുസ്തകത്തിൽ കണ്ട പോലെയോ വായിച്ച പോലെയോ അല്ലെങ്കിൽ ഊഹിച്ചറിഞ്ഞ പോലെയോ പറയുന്നതാണ്. അത് ചിലപ്പോഴൊക്കെ സത്യമാവാം, ചിലപ്പോൾ സത്യമായില്ല എന്ന് വന്നേക്കാം. കാരണം പുസ്തകത്തിൽ കണ്ടതിനെ പറയുമ്പോൾ സത്യമാവില്ലേ എന്ന് വിചാരിക്കാം. പുസ്തകത്തിൽ ആ എഴുതിയിട്ടുള്ള ആചാര്യൻ എന്തൊരാശയത്തെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ഈ അധ്യയതാവിന്, അതായത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലായി എന്ന് പറയണം. അത് എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും മനസ്സിലായി എന്ന് വരില്ല എല്ലാ ഭാഗങ്ങളും. അതുകൊണ്ട് പുസ്തകത്തിൽ കണ്ടതിനെ മാത്രം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വൈകല്യം വന്നു എന്ന് വരാം. നമ്മളുടെ സ്വാനുഭൂതി വരണം. സ്വാനുഭൂതി വരണമെങ്കിൽ അദ്ദേഹം ജ്ഞാനിയാണ്. ജ്ഞാനിയായി തന്നു വിചാരിച്ചുള്ള പിന്നീട് എനിക്ക് ശരീരം നിലനിൽക്കില്ല. പക്ഷെങ്കിലും പ്രാരബ്ധം വെച്ചാൽ കുറച്ച് കാലം നിൽക്കും. അങ്ങനെ ആ പ്രാരബ്ധാനുഭവം ഇതുവരെ ഉണ്ടോ അതുവരെയും ശരീരം നിലനിൽക്കും. ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ജ്ഞാനികൾക്ക് ആചാര്യത്വം, അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതേ ശരിയായി തീരുകയും ചെയ്യുന്നത്. ഇനി എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലുമല്ല, അവർ വിചാരം ചെയ്ത് താല്പര്യം വസ്തുസിദ്ധർ വിചാരേണ എന്ന ഗിഞ്ചിൽ കർമ്മം കൂടി. കർമ്മം കൊണ്ടല്ല ആത്മാനുഭവം ഇല്ല, വിചാരം കൊണ്ടാണ് എന്നർത്ഥം. ആത്മവിചാരം ചെയ്യണം. ഇതാണോ ആത്മാവ്, ഇതാണോ ആത്മാവ്, ഇതാണോ ആത്മാവ്, ഇങ്ങനെയാണോ ആത്മാനുഭവം, ഇങ്ങനെയാണോ ആത്മാനുഭവം എന്നിങ്ങനെ ആ ആത്മവിചാരം തന്റെ എല്ലാ അനുഭവങ്ങളെയും മുന്നത്തി കൊണ്ട് പിന്നെയും പിന്നെയും വിചാരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വിചാരം ചെയ്യാനുള്ളതായ സാഹചര്യങ്ങൾ കിട്ടും ആ ആത്മാനുഭവസികനായിട്ടുള്ള ഒരാളുടെ സമ്പർക്കത്തിൽ. അപ്പൊ അങ്ങനെയുള്ള സമ്പർക്കത്തെയാണ് അതുകൊണ്ട് സത്സംഗത്തിൽ സത്സംഗം കൊണ്ട് ആൽപ്പം ചെയ്യാൻ ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ തെളിവിതാണ്. അപ്പൊ മറ്റുള്ളവർക്ക് സത്സംഗത്തെ കൊടുക്കാൻ ആ സത്സംഗം കൊണ്ട് ശരിക്കും ആത്മബോധത്തെ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. ശരിയായിട്ടുള്ള സത്സംഗം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ഒരാളുടെ ഈ ശാസ്ത്രം പഠിക്കാൻ കഴിഞ്ഞില്ല, തപസ് ചെയ്യാൻ കഴിഞ്ഞില്ല, യോഗം അഭ്യസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കുറവാകില്ല. വേണ്ടത്ര സത്സംഗമുണ്ട്, അത് സ്വാനുഭൂതി വരുന്നത് വരെ ശരിയായിട്ട് നിലനിൽക്കുന്നു വിചാരിക്കുക. എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ആ സത്സംഗം കൊണ്ട് തന്നെ മുക്തനാകാൻ കഴിയും, ജീവൻ മുക്തനാകാൻ കഴിയും. തേന അതീത ശ്രുതികണാ മോപാസന മഹത്തമാണ് അപ്രധാനപ്പെട്ട സത്സംഗാൽ മാം ഉപാഗത എന്ന് പറയും. പ്രഹ്ലാദാദികളെ പ്രഹ്ലാദങ്ങൾ പ്രാസുദ്ധി തുടങ്ങിയുള്ള ആളുകളാശന്മാരായിരുന്നല്ലോ, ഭീഷണി തുടങ്ങിയുള്ള ആളുകൾ രാക്ഷസന്മാരായിരുന്നല്ലോ, ജടായു സമ്പാദിച്ച് ഇവരൊക്കെ പക്ഷികളായിരുന്നു. ഇപ്പോൾ തന്നെ ആന പിന്നെ അതുപോലെയായ വേറെ ചില വസ്തുക്കളൊക്കെ മൃഗങ്ങളായിരുന്നു മൊത്തം. അവർക്കൊക്കെ അതായത് രാമവാന് ഹനുമാൻ ഇവരൊക്കെ മൃഗങ്ങളുടെ വർഗത്തിലേക്ക് വരാം. ഇതുപോലെ പിന്നെ ആ ഗോപികൾ പിന്നെ യാതൊരു രീതിയിലുള്ള ബ്രാഹ്മണരുടെ ഭക്തിമാരെ ഇവരൊക്കെ സ്ത്രീകളായിരുന്നു, പ്രാണപ്പെട്ടായിരുന്നു, അനുഭവപ്പെട്ടായിരുന്നു. ശ്രുതികളെല്ലാവരും വേദ പഠിച്ചിട്ടുണ്ടായിരുന്നു. നവാസന മഹത്തമാണ് മഹത്തമന്മാരെ അതായത് ആചാര്യശ്രേഷ്ഠന്മാരെ സമീപിക്കുകയും ഉപദേശം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവരൊക്കെ മുക്തന്മാരായിരുന്നു. എങ്ങനെ മുക്തന്മാരായത്? സത്സംഗ സത്സംഗം. അപ്പൊ അങ്ങനെയുള്ള സത്സംഗം കിട്ടുന്നു വിചാരിച്ചുള്ളത് മാത്രമാണ്. പക്ഷെ അത് ഒരാവശ്യം രണ്ട പ്രാവശ്യം അറിയുമല്ല. ഇതുവരെ എന്റെ സംശയങ്ങൾ തീരുന്നില്ലയോ അതുവരെ പിന്നെ തുടർച്ചയായിട്ട് സത്സംഗത്തെ ആചരിക്കുന്നത് ഒരാൾ കൊണ്ട് നടന്നു പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവൻ മുക്തനാവാൻ കഴിയും എന്നാണ് സാധാരണ പറയുക. അപ്പൊ അങ്ങനെയുള്ള സത്സംഗം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാധിക്കും. ഏതായാലും ഇല്ല, ആത്മവിചാരം കൊണ്ടാണ് തത്വം. ചിത്തശുദ്ധയെ കർമ്മം മൂന്ന് വസ്തുവുപത്തെ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മത്തെ വിധിച്ചത് വേദങ്ങൾ.

കോടിക്കണക്കിനുള്ള കർമ്മം ചെയ്താലും അല്പമായിട്ടെങ്കിലും ഒരാൾക്ക് അല്പത്വ അനുഭവം ഉണ്ടായിത്തീരുക എന്നുള്ളത് സത്യമല്ല. കർമ്മം അജ്ഞാന കാര്യമാണ് എന്നുള്ളതാണ്. അജ്ഞാനമുള്ളപ്പോഴേ ഒരാൾ കർമ്മം ചെയ്യാനുള്ളൂ. ഇനി അജ്ഞാനം ഇതുവരെ ഉണ്ടോ അതുവരെ കർമ്മം നിലനിന്നുകൊണ്ടിരിക്കും. കർമ്മമയമാണ് മനസ്സ്. കർമ്മമുള്ളിടത്തോളം കാലം മനസ്സുണ്ടാവും. മനസ്സ് ഇതുവരെ ഉണ്ടോ അതുവരെ ഈ വിക്ഷേപാവരണങ്ങളുണ്ടാവും. ആ വിക്ഷേപാവരണങ്ങൾ ഉള്ളിടത്തോളം കാലം ശരീരവും ഉണ്ടാവും. അപ്പൊ ജനന മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എന്റെ നിയമം. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്ന് നോക്കാം. ശാശ്വതമായിരിക്കുന്ന രക്ഷ ഒരാളെ വിഷമം വിചാരിച്ചോളൂ. നിസ്സംശയമായിരിക്കുന്ന ആത്മാനുഭവത്തിൽ സമ്പൂർണത, ആ സമ്പൂർണത ആത്മവിചാരം കൊണ്ടുണ്ടാവും. വിചാരം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വിചാരമാണ് ഇപ്പൊ നമ്മൾ ചിന്ത. ആ വിചാരത്തിന്റെ സ്വരൂപമാണ് എന്തെങ്കിലും ഒന്നിനെയും ഉന്നത്തി വിചാരം ചെയ്യും. ഇപ്പൊ ഇവിടെ എന്താ വിഷയം ചെയ്യുന്നാൽ ആ പ്രപഞ്ചം തന്നിലാണ്. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു ജഗത്ത് ഉണ്ടായിട്ട് തന്നിൽ ഇങ്ങനെ ഇല്ലാത്തതായ പ്രപഞ്ചം ഉള്ളതായി തോന്നപ്പെട്ടത് ചിന്താ അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മവിസ്മൃതിയാണ്. അതിന് തന്നെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ വിസ്മൃതിയാണ് അസത്യത്തിന്റെ പറയുന്നത്. അസത്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. ഇല്ലാത്ത വസ്തുവാണ് ഉള്ളതായ വസ്തുവിന് മറവായിട്ടിരിക്കുന്ന വസ്തു. അതാണ് ഇത് മായയാണ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ അത് സംഭാവ്യമാണ് യുക്തി കൊണ്ട് നിരൂപിച്ച ഇല്ലാത്ത ഒന്നിന്റെ മറവ് കൊണ്ടാണ് ഉള്ളത് മറയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ നിൽക്കും. ഉള്ളതിന്റെ മറവ് കൊണ്ടാവണ്ടേ ഇനി മറയല്ലേ? ഉള്ളതാണോ അജ്ഞാനം? അല്ല. പിന്നെ ആ അജ്ഞാനത്താൽ മറയപ്പെട്ടതാണ് ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാൻ? യുക്തിയുണ്ടോ? യുക്തിയില്ല. അതാണ് മായയ്ക്ക് ഈ യുക്തിയൊന്നും ആവശ്യമില്ല. എന്തുകൊണ്ടാണ് മായ എന്നുള്ള പേര്? മായ എന്ന് പറഞ്ഞാൽ യാതൊന്നും ഇല്ലാത്തതാണ്. അതാണ് മായ എന്ന് പറഞ്ഞത്. മായ വളരെ വിഷമമുണ്ട് മനസ്സിലാക്കാൻ. സന്മാസി അസന്മാസി ഉഭയാത്മികാണ്, ഭിന്നാസി അഭിന്നാസി ഉഭയാത്മികാണ്, സാങ്കാസി അനങ്കാ സുഭയാത്മികാണ്, മഹാത്ഭുത അനർവചനീയ രൂപ. ഇതാണ് മായയുടെ സ്വരൂപം പറയാം. സത്താണോന്നോ അസത്താണെന്നോ രണ്ടും പറയാമില്ല. മായ സത്യമാണോ അസത്യമാണോ രണ്ടും പറയാമില്ല. ഇതുവരെ അജ്ഞാനമുണ്ടോ ആത്മാനുഭവം വരുന്നില്ലോ അതുവരെ മായ സത്യമാണ്. അപ്പൊ ആത്മാനുഭവ സമ്പന്നനായി കഴിഞ്ഞാലോ മായ അങ്ങനെ ചെയ്യാനർത്ഥം. മാർക്കാണ്ടേ മനുഷ്യ തുടങ്ങിയുള്ള ആളുകളെ മായയെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. പിന്നെയും ചതുരെ ഞാനും വാസിഷ്ടത്തിൽ പറയും. അവരൊക്കെ മായയെ കണ്ടാൽ കൊള്ളാമെന്നായിട്ട് ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? മായാനുഭവിക്കാറുണ്ട്. സത്താണെന്നും അസത്താണെന്നും പറയാനില്ല. ജ്ഞാനികളെ പരിശോധിച്ചോളം അസത്താണ് മായ. അച്ഛന്മാരെ പരിശോധിച്ചോളം സത്യമാണ് മായ. ഭിന്നാപ്യ അഭിന്നായ സുഭയാത്മികാണ്. എന്നാൽ ബ്രഹ്മത്തോടെ അല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു മായ അഥവാ വിറ്റ് നിൽക്കുന്നുവോ ചോദിച്ചാൽ രണ്ടും പറയാനില്ല. ആത്മബോധം ഇല്ലാതിരിക്കും കാലത്തോളം ആത്മാവോട് കൂടി ചേർന്ന് സദാകാരമായി തന്നെ നിൽക്കും. ആത്മബോധം പ്രകാശമുള്ള ഒരാളൊക്കെ വിറ്റിട്ട് ചേർന്നിട്ട് നിൽക്കുന്നില്ല. അപ്പോ ഭിന്നാണോ അഭിന്നാണോ രണ്ടും പറയാനില്ല. സാങ്കാപ്യ അനങ്കാ സുഭയാത്മികാണോ, അതുപോലെ സാങ്കയാണോ അനങ്കയാണോ മായ? സാങ്ക എന്ന് പറഞ്ഞ അവയവങ്ങളോട് കൂടിയത്. അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന് ഭേദങ്ങളുടെ വസ്തുക്കൾ കൂട്ടാണ്. സജാതീയം, വിജാതീയം, സുഗതം. സജാതീയ ഭേദം, വിജാതീയ ഭേദം, സുഗത ഭേദം. സജാതീയ ഭേദം എന്ന് പറഞ്ഞാൽ തന്നെ പോലുള്ള ഒരു വസ്തുവിനുള്ള ഭേദം. വൃക്ഷം എന്ന് പറയാച്ചോളൂ. വൃക്ഷങ്ങൾ അനീകൊണ്ട് വൃക്ഷങ്ങൾ എന്നുള്ളൊരു വർക്കാണ്. പിന്നെ മാവ്, പ്ലാവ്, കവുങ്ങ്, തെങ്ങ്, പിന്നെ കാഞ്ഞിരം, വീട്ടി ഇവിടുത്തെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതൊന്നും മറ്റൊന്നിനെ പോലെയല്ല. അതായത് മാവ് പോലെയല്ല പ്ലാവ്, ലാവ് പോലെയല്ല തെങ്ങ്, തെങ്ങ് പോലെയല്ല കവുങ്ങ്, ഏത് പൊതി. എങ്കിലും അവയെല്ലാം വൃക്ഷം എന്നുള്ള ഒരു സജാതീയ വർഗത്തിൽ നിൽക്കാം. ഈ ഭേദത്തിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യൻ എന്നുള്ള ഒരു വർഗത്തിൽ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇയാളെ പോലെ അല്ല അയാളെ, അയാളെ പോലെ അല്ല മറ്റേ. ഇങ്ങനെ ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് പ്രകൃതി കൊണ്ട് എല്ലാവർക്കും മാറ്റമുണ്ട്. ഈ മാറ്റത്തിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. വിജാതീയ ഭേദം എന്ന് പറഞ്ഞാല് തന്റെ വർഗത്തിൽ പെടാത്ത വസ്തുക്കളിൽ നിന്നുള്ളതായ ഭേദം. ഇപ്പൊ വൃക്ഷ വർഗത്തിലുള്ള ഭേദത്തെ സജാതീയ ഭേദം എന്ന് പറഞ്ഞു. ഒരു മരവും ഒരു മൃഗവും ഒരുപോലെയല്ല. ഈ മരം വൃക്ഷത്തർഗത്തെപ്പെട്ട, മൃഗം മൃഗത്തിന്റെ വർഗത്തെപ്പെട്ടതാണ്. ഒരിക്കലും അത് ഒന്നാവാൻ ഒരുപോലെയാവാൻ വയ്യ എന്നർത്ഥം. അപ്പോ സജാതീയല്ല, വിജാതീയമായിട്ടുള്ള ഭേദമാണ്. ഇതുപോലെ മനുഷ്യൻ, മനുഷ്യനും മൃഗവും ഒരുപോലെയാണോ? അല്ല. മനുഷ്യന്മാരൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷെ അവർക്ക് സജാതീയമായിട്ടുള്ള ഭേദം. മൃഗങ്ങളും അത് നിശ്ചിതമായാലോ അത് വേറെ തന്നെയാണ്. അതിനെ വിജാതീയ ഭേദം എന്ന് പറയും. ഒരു വർഗത്തെ മാത്രമല്ല, ഇത് സുഗത ഭേദം. സുഗതം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെയുള്ള ഭേദം. മനുഷ്യൻ പറഞ്ഞു നരെന്ത് എനിക്ക് ഭേദമുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. ഇതൊക്കെ കൂടി കൂടി ചേർന്നതാണ് താൻ. കണ്ണു പോലെയാണോ മൂക്ക്, മൂക്ക് പോലെയാണോ ചെവി, ചെവി പോലെയാണോ കൈ.

0: കഴിയുമ്പോഴെയാണോ കാലയല്ല. ഇങ്ങനെ ഇത് തന്നിൽ തന്നെയുള്ള ഭേദങ്ങളാണ്, ഇതിന് സുഗത ഭേദം പറയും. അപ്പൊ സജാതീയം, വിജാതീയം, സുഗതം, ഈ മൂന്ന് തരത്തിലുള്ള ഭേദങ്ങളെ കൊണ്ടാണ് വസ്തുക്കളെ തിരിച്ചറിയുന്നത്. ഈ മൂന്ന് തരത്തിലുള്ള ഭേദവും മായയ്ക്കില്ല. സംഘ വ്യനങ്ക ഉഭയാത്മികാണെന്നോ സാംഗയാണെന്നോ അനങ്കയാണെന്നോ രണ്ടും പറയാമില്ല. അവയവങ്ങൾ ഉള്ളതാണെന്നോ ഭേദമുള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ ഇതെന്തും പറയാൻ നെയ്യ. മായയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയായിട്ടുള്ള ഒരാളൊക്കെ ഈ മായയ്ക്ക് ഭേദമില്ല, അജ്ഞനായിട്ടുള്ള ഒരാളൊക്കെ അനീക സ്വരൂപങ്ങളൊക്കെ മായയ്ക്ക് എന്ന് തോന്നുന്നുണ്ട്. അപ്പോ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് മായയുടെ ഭേദാഭേദങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ മഹാത്ഭുത, ഇങ്ങനെ നോക്കുമ്പോൾ അത്യന്ത അത്ഭുതമാണ് മായയുടെ സ്വരൂപം. അനിർവചനീയ രൂപ, നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതാണ് മായയുടെ സ്വരൂപം. അതാണ് ആ മായയുടെ വ്യാപിച്ചപ്പോഴാണ് ഇല്ലാത്ത വസ്തു ഉള്ളതായി തന്നെ ഉള്ളതിന് മറവായി തന്നെ. ഈ അത് ഒരു അതിശയമാണ്, വാസ്തവത്തിൽ യുക്തിക്ക് നിരക്കാത്തതാണ്. ഇല്ലാത്തതായ പാമ്പിന്റെ മറവ് കൊണ്ട് ഉള്ളതായിരിക്കുന്ന കയറ് കാണപ്പെടാതെ, ഇല്ലാത്തതായ ശരീരത്തിന്റെ മറവ് കൊണ്ട് ഉള്ളതായിരിക്കുന്ന ആത്മാവ് അദൃശ്യമായിട്ട്. അതന്തസ്സുള്ളത് ഈ ശരീരാദികളുടെ മറവ് കൊണ്ടല്ലേ, പഞ്ചകോശങ്ങളുടെ മറവ് കൊണ്ടല്ലേ ഈ ആത്മാവ് പ്രകാശിക്കാത്തത്. ആ പഞ്ചകോശങ്ങൾ സത്യമല്ല, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഈ അഞ്ചു കോശങ്ങൾ ഉള്ളിലുള്ളിലായി മറച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവിന്. ഈ അന്നമയ കോശമാണ് ഈ ജാഗ്രത അവസ്ഥയിൽ പ്രകാശിക്കുന്നത്. ഈ പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ഇത് മൂന്നും സ്വപ്നാവസ്ഥയിൽ പ്രകാശിക്കും. ആനന്ദമയം, സുസുപ്തിയും. ഇങ്ങനെ ഈ മൂന്നവസ്ഥയിലും പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചകോശങ്ങൾ തന്നെയാണ് തന്റെ വ്യക്തി സ്വരൂപം ബോധിക്കുന്നു പ്രായനാളികളെ. വാസ്തവത്തിൽ ഈ പഞ്ചകോശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സത്യമാണോ? ഒരിക്കലും ഉണ്ടായില്ല, മൂന്ന് കാലത്തും ഉണ്ടായില്ല. സത്യത്തിന്റെ ഗന്ധം പോലും അവയ്ക്കില്ലാന്ന്. എന്നിട്ടും ഇല്ലാത്തതായ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു ആത്മാവ് എന്നുള്ളതല്ലേ. ഇത് മായാസ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് ഈ വസ്തുസ്വരൂപമല്ല. വസ്തുസ്വരൂപമല്ലാത്തതുകൊണ്ട് ബോധം മാത്രമേ വേണ്ടൂ, അറിവ് മാത്രമേ ഈ വേണ്ടൂ. അത് നീങ്ങാൻ വേറെ ഒന്നും വേണ്ട. അതിനെ നീക്കാൻ വേണ്ടിയിട്ട് പ്രയത്നം ആവശ്യമില്ല, പദാർത്ഥങ്ങൾ ആവശ്യമില്ല, ഉപകരണങ്ങൾ ആവശ്യമില്ല. ഇനി ബോധം മാത്രമേ വേണ്ടൂ. ഇനിയിപ്പോ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ച ഒരാളൊക്കെ ആ തെറ്റിദ്ധാരണ നീങ്ങ മാത്രമേ വേണ്ടൂ, അത് ശരിയായിട്ടുള്ള ബോധം കൊണ്ട് നീങ്ങും. അപ്പൊ പഞ്ചകോശങ്ങളുടെ മറവ് നീങ്ങാൻ എന്തേ വേണ്ടൂ? ബോധം മാത്രമേ വേണ്ടൂ. ഇതുപോലെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമാകുന്ന മറവ് നീങ്ങാൻ എന്തേ വേണ്ടൂ? ബോധം മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അതാ അപ്പോ രാഗസ്യ വന്യവജ്ഞാനം വിനാ മോക്ഷവും ചായത്. അരി വെക്കാൻ എങ്ങനെയാണോ തിരിഞ്ഞു കൂടാണ്ട് കഴിയില്ല എന്നിരുന്നത് ഇരിക്കുന്നത്, ഇതുപോലെ ജ്ഞാനമില്ലാതെ കണ്ട് മുക്തിയില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ജ്ഞാനത്തോടു കൂടാതെ മുക്തി ഉണ്ടാവാൻ നിർത്തിയില്ല. ഇതുകൊണ്ട് അജ്ഞാന സ്വരൂപമാണ് ബന്ധം. അപ്പൊ ജ്ഞാനം കൊണ്ട് അധ്യയിക്ക് അവിദ്യമാനേവി സംസദേ. ഇനി എത്ര പ്രാവശ്യം പറയും ഭഗവത്തിലറിയും. അധ്യയിക്ക് അവിദ്യമാനേവി പദാർത്ഥം ഇല്ലാതെയായാലും സംസദേർന്ന് പുറത്തോടെ സംസാരം ഇല്ലാതെ അവിദ്യ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് പദാർത്ഥ സ്വരൂപമല്ല, വസ്തുസ്വരൂപമല്ല ഈ സംസാരം, ഭാവസ്വരൂപമാണ്. അപ്പൊ പദാർത്ഥ സ്വരൂപമല്ല ഈ ഭാവസ്വരൂപമാണ്. ഭാവമാണ് പദാർത്ഥാകാരമായിട്ട് തോന്നപ്പെടുന്നത്. സ്വപ്നത്തിൽ കാണപ്പെടുന്നതായ പദാർത്ഥങ്ങളൊക്കെ എന്താണ്? ഭാവം മാത്രങ്ങളാണ്. ഉടനെ പോയിട്ട് അതൊന്നും ഒക്കെയാണ് ഇല്ലാതെ. ഇതുപോലെ ജാഗ്രതയിൽ കാണപ്പെടുന്നതും ഭാവം മാത്രമാണ്. ഇത് ബോധ്യമാണ്. ഇത് സ്ഥൂലമാണെന്നുള്ളത് കൊണ്ട് ഭാവം മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാധാരണ ആളുകൾക്ക്. അതുകൊണ്ട് പ്രപഞ്ചത്തെ സത്യമായി ബോധിപ്പിക്കും. അതുപോലെ തന്നെ ഇപ്പൊ മനസ്സ് നോക്കൂ, ഭാവം മാത്രമാണ്. മനസ്സിനെ കാണാനോ തൊടാനോ കഴിയില്ല, സൂക്ഷ്മമാണ്. ഭാവം മാത്രമാണ്, ഭാവം കൊണ്ടാണ് മനസ്സുണ്ടായി നമ്മൾ ബോധിക്കുന്നത് എന്നൊക്കെ. ഇതുപോലെ എല്ലാ വസ്തുക്കളും ഒരുപോലെ ഭാവം മാത്രങ്ങളാണ്. ഏത് ആ വിപരീത ഭാവം കൊണ്ടേ അതിന്റെ അതുണ്ടാവുന്നത്, അതാണ് ആത്മവിശാലം. ആത്മീയമായിട്ടുള്ള ഭാവം ഈ എപ്പോൾ ഉണ്ടാവുന്നു? ആത്മഭാവം എപ്പോൾ പ്രകാശിച്ചു? അപ്പൊ ഈ പ്രപഞ്ചഭാവം ഇല്ലാതെ മായാഭാവം ഇല്ലാതെയാവുന്നു. അപ്പോ ഭാവം മാത്രമാണ് പ്രപഞ്ചം, വസ്തുസ്വരൂപമല്ല. വസ്തുസ്വരൂപമാണെന്ന് പറഞ്ഞാൽ പ്രയത്നം വേണം, ഉപകരണം വേണം, പദാർത്ഥം വേണം, ആള് വേണം, ഒക്കെ വേണം. അതില്ലാണ്ടാക്കാനും ഉണ്ടാക്കാനും അതുപോലെ ഒക്കെ വേണം. ഈ ഭാവം മാത്രമായതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല. അതൊക്കെ ഭാവം മാത്രമാണ് എന്ന് അറിയാൻ കഴിയുന്നില്ല സ്ഥൂലമായി തീരുമ്പോൾ. ഇപ്പൊ ജാഗ്രത അവസ്ഥയിൽ ഒരു വളയം ഉണ്ടാക്കാൻ വെച്ചോ, അപ്പൊ അതിന് സ്വർണം വേണം, ഈ കണ്ണിൽ വേണം, തട്ടാൻ വേണം, ചുറ്റി വേണം, ഇല വേണം, പലതും വേണം. എന്നിട്ട് അത് അയാൾ പ്രവർത്തിക്കണം. ഇത് നാലീസം വേണം, നാലേ പണി കഴിയുള്ളൂ എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ ഒരു വളവാണെങ്കിലോ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ വളയം. പ്രകാശിക്കുന്നു. അതാണ് ഭാവം. അതാണ് ഭാവം തന്നെയാണ്. പക്ഷേ സ്ഥൂലങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ഭാവമായതുകൊണ്ട് അത് പ്രയത്ന സ്വരൂപമാണ്, ഉപകരണ സ്വരൂപമാണ്, വസ്തുസ്വരൂപമാണ് എന്നൊക്കെ തോന്നിയാണ് ചിന്തിക്കാറില്ല. അപ്പോ ഈ ജാഗ്രത അവസ്ഥയിലും ആത്മഭാവം ഘനീഭൂതമായിട്ട് വരുന്നു വിചാരിച്ചു ഈ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല പ്രവചനം വിചാരില്ല. അങ്ങനെ സ്വപ്നത്തിൽ എങ്ങനെയാണ് സൂക്ഷ്മമായുള്ള ഭാവമേ ആവശ്യമുള്ളൂ എന്നർത്ഥം. ആ സൂക്ഷ്മഭാവം കൊണ്ട് പദാർത്ഥങ്ങൾ ചിന്തിക്കപ്പെടുന്നു എന്നർത്ഥം. സൂക്ഷ്മഭാവം കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യും.
1: Om Namah Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishnan Nair. Thank you. Om Namah Shivaya.
3: Brahma Sutra thile randamatha sutram aanu nammal innu charcha cheyyunnathu. Onnam sutram undu Brahmathe ariyan aagrahikkam ennu paranju kazhinju. ശരി, എന്താണ് ബ്രഹ്മം? അതാണ് രണ്ടാം സൂത്രം കൊണ്ട് വെളിപ്പെടുത്തുന്നത്. ജന്മാദ്യശയത എന്നാണ് രണ്ടാമത്തെ സൂത്രം. ബ്രഹ്മാദി ജന്മാദി അസ്യ യത എന്നാണ് പദച്ഛേദം. ജന്മാദി ജന്മം തുടങ്ങിയവ, ജന്മസ്ഥിതിഭംഗം, സൃഷ്ടി സ്ഥിതി പ്രളയം എന്നർത്ഥം. അസ്യ ഈ ജഗത്തിന്, യതഹ ഏതിൽ നിന്ന് സംഭവിക്കുന്നു, അതാണ് ബ്രഹ്മം. ഈ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി പ്രളയങ്ങൾ ഏതിൽ സംഭവിക്കുന്നു, അതാണ് ബ്രഹ്മം. അപ്പോ ഏതിൽ ഇത് പൊന്തി വരുന്നു, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തിരിച്ചുലയിക്കുന്നു, അതാണ് ബ്രഹ്മം. ജഗത്തിന്റെ പരമ കാരണമാണ് ബ്രഹ്മം. ഈ ജഗത്തിന്റെ പരമകാരണം കണ്ടുപിടിക്കാത്തിടത്തോളം ജഗത്തെന്ന കടങ്കഥ ഒരിക്കലും അഴിഞ്ഞു കിട്ടില്ല. പരമകാരണം ഇതാണ്. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു തൈത്തിരീയോപനിഷത്തിൽ, യഥോവായി മാനി ജായന്തെ ഏന ജാതാനു വർത്തന്തെ യസ്മിൻ, ഏതെങ്കിലാണ് ഇത് ലയിക്കുന്നത്, ഏതിലിത് പൊന്തി വരുന്നു, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ ലയിക്കുന്നു, അത് കാണിച്ചു തരൂ. ഇതാണ് ബ്രഹ്മം. ഇത് കണ്ടെത്തുന്നത് വരെ ഈ ജഗത്ത് എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഭാഗവതത്തിലെ മംഗളശ്ലോകം ആരംഭിക്കുന്നത് ഈ സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഭാഗവതത്തിൽ ഭക്തിയാണ്, അതാണ്, ഇതാണ്, എല്ലാം ഉണ്ട് ഭാഗവതത്തിലെല്ലാം ഉണ്ട്. ഭക്തിയും കർമ്മവും എല്ലാം ഉണ്ട്. പക്ഷേ ഏത് ഭാഗവതമായാലും ഏത് വേദാന്ത ശാസ്ത്രഗ്രന്ഥമായാലും അത് കാട്ടിത്തരാൻ ശ്രമിക്കുന്നത് പരമമായ സത്യത്തെയാണ്. ആ സത്യം ഈ പ്രപഞ്ചത്തിന്റെ പരമ കാരണമാണ്. ഭാഗവതത്തിൽ മംഗളശ്ലോകം പറയുന്നു, പലർക്കും അറിയാമല്ലോ ശ്ലോകം. ജന്മാദ്യസ്യയതോ അന്വയാദിതരത, ഇത്രയും ഭാഗം കൊണ്ട് തന്നെ ഭാഗവതം ഈ ജഗത്തിന്റെ സത്യമെന്തെന്ന് സ്പഷ്ടമാക്കി തരുന്നു. ഈ ജഗത്തിന്റെ ജന്മാദി സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ യത ഏതിൽ സംഭവിക്കുന്നു, അതെങ്ങനെ അറിയാം? അന്വയാദിതരത, അന്വയാത് ഏതുണ്ടെങ്കിൽ ഈ ജഗത്തുണ്ട്, ഇതരത വ്യതിരേകം ഏതില്ലെങ്കിൽ ഈ ജഗത്തില്ല, അത് കണ്ടെത്തൂ. മംഗളശ്ലോകത്തിൽ തന്നെ ഭാഗവതം ഇക്കാര്യം സ്പഷ്ടമാക്കുന്നു. ബ്രഹ്മസൂത്രത്തിലെ രണ്ടാം സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ശ്ലോകം ആരംഭിക്കുന്നത്. ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട്, ബോധമുണ്ടോ ജഗത്തുണ്ട്, നമ്മൾ ഇന്നലെ ഒക്കെ ചർച്ച ചെയ്തതാണല്ലോ. ഇതെപ്പോഴും ഓർമ്മിച്ച് തമ്മിൽ തമ്മിലൊക്കെ ചർച്ച ചെയ്ത് ഇത് ശരിയാണോ എന്ന് പരീക്ഷിച്ചു നോക്കുക. ബോധമുണ്ടോ? ജഗത്തുണ്ട്. ബോധമില്ലേ? ജഗത്തില്ല. അതുകൊണ്ട് ജഗത്തായി കാണുന്നതൊക്കെ ബോധം. ബോധം വെച്ചാൽ ബ്രഹ്മം. സത്യം പിടികിട്ടാൻ ഇനി എന്താ പ്രയാസം? സത്യം നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഇത് ചിന്തിച്ചു നോക്കൂ. ഇത്ര എളുപ്പമായി വേറെ എന്തെങ്കിലും ഉണ്ടോ? സത്യം പിടികിട്ടുന്നതിനേക്കാൾ എളുപ്പമായി വേറെ എന്താ ഉള്ളത്? ബോധമുണ്ടോ? ജഗത്തുണ്ട്. ഭാഗവതം പറയുന്നതാ മംഗളശ്ലോകത്തിൽ. അപ്പൊ ഇതാണ് പരമകാരണം. പരമകാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പരമകാരണം സർവജ്ഞമാണ്, സർവശക്തമാണ്, സർവവ്യാപിയാണ്. അല്ലാതെ ഒരു പരമകാരണം സാധ്യമല്ല. സർവജ്ഞമാണ്. ചില ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഘടകങ്ങളിലും ഉള്ള അറിവ് ഈ പരമകാരണത്തിന്റെ അറിവാണ്. കാരണത്തിൽ ഇല്ലാത്ത ഒന്നും കാര്യത്തിൽ സംഭവിക്കാൻ വയ്യ. അപ്പോ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെ പരമകാരണത്തിന്റെ വകയാണ്. അതുകൊണ്ട് ആ പരമകാരണമായ വസ്തു സർവജ്ഞമാണ്. അമീബ മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് എന്തെല്ലാം ശക്തികളുണ്ടോ, അഗ്നിക്ക് ദഹനശക്തി, വെള്ളത്തിന് ദ്രവശക്തി, ഭൂമിക്ക് കാഠിന്യശക്തി, വായുവിന് ചലനശക്തി, ഇങ്ങനെ പോകുന്നു. ഈ ശക്തികളൊക്കെ പരമകാരണത്തിന്റെ വകയാണ്. പരമകാരണത്തിൽ ഇല്ലാത്തതൊന്നും കാര്യത്തിന് സംഭവിക്കുകയില്ല. അതുകൊണ്ട് പരമകാരണം സർവശക്തമാണ്. ഇനി എവിടെയെല്ലാം കാര്യരൂപങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം ഈ കാരണം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഈ പരമകാരണം സർവവ്യാപിയാണ്. അപ്പൊ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണം. ബ്രഹ്മം ബോധമാണ്. ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണം ജഡമാകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ജഡത്തിന് താൻ ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ജഡത്തിന് അതില്ല. സ്വയമില്ലാത്ത ഒരു വസ്തു എങ്ങനെയാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നൽ ഉളവാക്കുന്നത്? ഉണ്ട് ഉണ്ട് എന്നറിയാൻ കഴിയുന്ന സർവജ്ഞമായ ഒരു പരമകാരണത്തിന് മാത്രമേ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ബ്രഹ്മം സർവവ്യാപിയാണ്, സർവജ്ഞമാണ്, സർവശക്തമാണ്. ഒന്നും പേടിക്കാനില്ല. ആ ഭഗവാനെ എങ്ങനെ ഭജിച്ചാലും ഭഗവാൻ അറിയും, വേണ്ടത് ചെയ്യും. പ്രപഞ്ചപ്രവർത്തനത്തിന്റെ ഒരേ ഒരു അലംഘനീയ നിയമം, ഈ ബ്രഹ്മത്തെ ഓരോരുത്തർ എങ്ങനെ സമീപിക്കുന്നോ അവർക്ക് അങ്ങനെ അനുഭവപ്പെടും. ഇത് ഗീത പറയുന്നതാണ്. ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആരൊക്കെ എന്നെ എങ്ങനെ സമീപിക്കുന്നോ, എന്താഗ്രഹത്തോടുകൂടി എന്ത് രൂപത്തിൽ സമീപിക്കുന്നോ, ഞാനങ്ങനെ അവർക്ക് അനുഭവപ്പെടും. പക്ഷെ എന്നെ വേണ്ടവണ്ണം അറിയാതെ ചെറിയ ചെറിയ നാമരൂപങ്ങളിൽ ആണ് സമീപിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫലവും അല്പമാത്രം ദുഃഖപ്രദം, കുറച്ച് സുഖമൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷെ കൂടുതൽ ദുഃഖമായിരിക്കും. അതൊക്കെ എന്താ? അതൊന്നും ബ്രഹ്മത്തിന്റെ കുഴപ്പമല്ല. അലംഘനീയ നിയമം, നിങ്ങളേത് ചിന്തയോടുകൂടി ആ സത്യത്തെ സമീപിക്കുന്നുവോ നിങ്ങൾക്കത് അനുഭവപ്പെടും. എന്തുകൊണ്ട്? ആ സത്യം സർവജ്ഞമാണ്, സർവശക്തമാണ്, സർവവ്യാപിയാണ്. നിങ്ങളെന്ത് ചിന്തിച്ചാലും ആ നിമിഷം ആ സത്യത്തിലാണ് ചിന്ത നടക്കുന്നത്. ആ ചിന്ത രൂപം കൊള്ളും. ആ ചിന്ത നിങ്ങൾക്ക് അനുഭവപ്പെടും. പണം ചോദിക്കുന്ന ആളിന് പണം കിട്ടും, തീർച്ചയായിട്ടും. പക്ഷേ പണത്തോടൊപ്പമുള്ള ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരും. അതിന് ബ്രഹ്മ ഉത്തരവാദിയല്ല. വിഷപ്പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമല്ലല്ലോ. വിഷപ്പാമ്പിനെ കഴുത്തിലിട്ടാൽ അത് ചിലപ്പോൾ കടിച്ചു എന്ന് വരും. പണം ചോദിച്ചാൽ പണം തരും, കീർത്തി ചോദിച്ചാൽ കീർത്തി തരും, സ്ഥാനമാനങ്ങൾ ചോദിച്ചാൽ സ്ഥാനമാനങ്ങൾ തരും. എന്തും ചോദിച്ചോളൂ, ഉപനിഷത്ത് പറയുന്നത് കൃതും കുറുവീത, നിങ്ങളുടെ സങ്കല്പം എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ, എന്തും തരും. പക്ഷേ അല്പമായ കാര്യങ്ങൾ ചോദിക്കുമ്പോ അല്പമായിരിക്കും അത്. നാൽപ്പേ സുഖമസ്തി ഭൂമാവൈ സുഖം എന്ന് ഉപനിഷത്ത് പറയുന്നു. പൂർണ്ണ വസ്തുവാണ് സുഖം. ആ പൂർണ്ണ വസ്തുവാണ് ഈ കാണുന്നതൊക്കെ. എന്താ പരമകാരണം ബ്രഹ്മമാണ്. ഇവിടെ ഈ കാണുന്നതൊക്കെ എല്ലാം റിലേറ്റീവാണ്, സാപേക്ഷം. ബ്രഹ്മം മാത്രം നിരപേക്ഷം, കേവല വസ്തു, അബ്സല്യൂട്ട്, ഇൻഫിനിറ്റ് എന്നൊക്കെ പറയുമല്ലോ. അബ്സല്യൂട്ട്, അബ്സല്യൂട്ടിനെ കണ്ടെത്തുന്നതുവരെ റിലേറ്റീവായിട്ടുള്ള കാഴ്ചകളുടെ രഹസ്യം ആർക്കും പിടികിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ചൊല്ലുണ്ടല്ലോ, വിത്താണോ മൂത്തത്, വൃക്ഷമാണോ മൂത്തത്, എന്താ തീരുമാനിക്കാൻ കഴിയുമോ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ രണ്ടും റിലേറ്റീവാണ്. വിത്ത് ഉണ്ടെങ്കിലേ വൃക്ഷമുള്ളൂ, വൃക്ഷം ഉണ്ടെങ്കിലേ വിത്തുള്ളൂ. അതുകൊണ്ട് പുറമേ നിന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സത്യം പിടികിട്ടില്ല. പിന്നെ എന്താ രണ്ടിന്റെയും അബ്സല്യൂട്ടിനെ കണ്ടെത്തു, അതായത് മണ്ണ്. രണ്ടും മണ്ണാണ്, മണ്ണിന്റെ രണ്ട് രൂപഭേദങ്ങൾ. എങ്ങനെ അറിയാം? വിത്തോ വൃക്ഷമോ മണ്ണിലിട്ട് നോക്കൂ, അത് രണ്ടും മണ്ണാവും. അതുകൊണ്ട് മണ്ണെന്ന കേവല വസ്തുവാണ് വിത്തിന്റെയും വൃക്ഷത്തിന്റെയും കാരണം. അത് കണ്ടെത്തുന്നതുവരെ വിത്താണോ വൃക്ഷമാണോ മൂത്തത് എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും പിടിയിട്ടില്ല. ദേശകാലങ്ങൾ സാപേക്ഷ ഘടകങ്ങളാണെന്ന് ഐൻസ്റ്റീൻ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വേദാന്തം ഇതാ ഈ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പ്രഖ്യാപിക്കുന്നത് സകലതും റിലേറ്റീവാണ്. പുറത്ത് കാണുന്ന സകലതും പരസ്പര സാപേക്ഷം. ദേശത്തെ അപേക്ഷിക്കാതെ കാലത്തിന് നിലനിൽപ്പില്ല, കാലത്തെ അപേക്ഷിക്കാതെ ആശ്രയിക്കാതെ ദേശത്തിന് നിലനിൽപ്പില്ല, ദേശകാലങ്ങളെ ആശ്രയിക്കാതെ മറ്റൊന്നിനും നിലനിൽപ്പില്ല, മറ്റുള്ളവയെ ആശ്രയിക്കാതെ ദേശകാലങ്ങൾക്ക് നിലനിൽപ്പില്ല. ദേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ഓരോ വസ്തുക്കൾ അവിടെ ഇവിടെ നിലയുറപ്പിക്കുമ്പോഴാണ്. അതുപോലെയാണ് കാലവും. പല വസ്തുക്കളുടെ ചലനത്തെ ആസ്പദമാക്കി സങ്കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് കാലം. അപ്പോ മറ്റ് ലോകത്ത് കാണുന്ന പദാർത്ഥങ്ങളെ ആശ്രയിക്കാതെ ദേശകാലങ്ങൾക്ക് നിലനിൽപ്പില്ല, ദേശകാലങ്ങളെ ആശ്രയിക്കാതെ ലോകത്ത് മറ്റൊന്നിനും നിലനിൽപ്പില്ല. ദേശകാല നിമിത്തങ്ങൾ ഈ മൂന്നിനെയും ആശ്രയിച്ചാണ് ഈ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ആരംഭത്തിൽ തന്നെ ആചാര്യപാദൻ ഇതൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നു. എല്ലാം സാപേക്ഷം, റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മായ എന്നാണ് അർത്ഥം. എന്താ കാര്യം? റിലേറ്റീവായി അങ്ങനെ യഥാർത്ഥത്തിൽ പലതില്ല. വിത്തും വൃക്ഷവും ഒരിക്കലും യഥാർത്ഥത്തിൽ രണ്ട് വസ്തുക്കളല്ല. പിന്നെയോ രണ്ടും മണ്ണാണ്. കേവലം എന്ന് പറയും അബ്സല്യൂട്ടിന്. സംസ്കൃതത്തിൽ കേവലം, കേവല വസ്തുവാണ് ബ്രഹ്മം. അതാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നവർ കൈവല്യം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. വിവേകാനന്ദസ്വാമി ചിക്കാഗോ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു മണൽത്തരിയെ വിശകലനം ചെയ്ത് നോക്കൂ, ആ മണൽത്തരി എവിടെ എത്തി നിൽക്കും? അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്, കേവല ബോധം. കേവല ബോധമാണ് ജഗത്തിന്റെ പരമ കാരണം. ആണ് ജന്മാദ്യശ്ചയത എന്ന സൂത്രമുണ്ട്. വ്യാസഭഗവാൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏതിലാണോ ഈ ജഗത്തുള്ളതായി തോന്നുന്നത്, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തിരിച്ചുലയിക്കുന്നു, അതിനെ കണ്ടെത്തു, അതാണ് ബോധം. ഒരു വസ്തുവിൽ ഉണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ തിരിച്ചുലയിക്കുന്നത് അതല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല. സമുദ്രത്തിൽ ഉണ്ടെന്ന് തോന്നി കുറേ നേരം ആ തോന്നൽ നിലനിന്നു, ഒടുവിൽ സമുദ്രത്തിൽ ലയിക്കുന്നു കുമിളകളും തിരകളും ഒക്കെ. അവയൊക്കെ സമുദ്രമല്ലാതെ മറ്റൊന്നുമല്ല. ഉപനിഷത്ത് വീണ്ടും പറയുന്ന അതാണ് സർവം ഖല്വിദം ബ്രഹ്മ, ചാന്തോക്യ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നതാണ്. ഇതൊക്കെ ബ്രഹ്മം തന്നെ, ഖലു, സംശയമൊന്നുമില്ല ഇവിടെ. സർവം ഖലു ഇതം ബ്രഹ്മ, എന്താ തജ്ജളാൻ ഇത് ശാന്ത ഉപാസീത, തജ്ജളാൻ ബോധരൂപമായ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നി, ബോധരൂപമായ ബ്രഹ്മത്തിൽ നിലനിന്നു, ബോധരൂപമായ ബ്രഹ്മത്തിൽ ലയിച്ചു. അതുകൊണ്ട് ഈ കാണപ്പെടുന്ന സാപേക്ഷങ്ങളായ സകല ദൃശ്യങ്ങളും ബ്രഹ്മം തന്നെയാണ്, ആ അബ്സല്യൂട്ട് തന്നെയാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ പരമമായ ശാസ്ത്രസത്യം. ഈ ശാസ്ത്രസത്യങ്ങളെ ഒന്ന് നിഷേധിക്കാൻ മറ്റൊരു ശാസ്ത്രത്തിനും ചിന്തകനും ഈ ലോകത്ത് സാധ്യമല്ല. അതുകൊണ്ടാണ് ബ്രഹ്മം സാപേക്ഷം ആയ പ്രപഞ്ചത്തിന്റെ പരമകാരണം, അതായത് അബ്സല്യൂട്ട്. അഖണ്ഡബോധം, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം എങ്കിലല്ലേ പറ്റൂ പരമകാരണം. അപ്പോ പ്രപഞ്ചത്തിന്റെ പരമകാരണം കണ്ടെത്തിയാൽ പിന്നെ എന്തെങ്കിലും പുതുതായിട്ടുണ്ടാകാൻ സാധ്യമാണോ? അല്ല. എല്ലാം ആ പരമകാരണത്തിന്റെ നാമരൂപങ്ങൾ മാത്രം. പരമകാരണം കണ്ടെത്തിയാൽ പിന്നെ പുതുതായി ഒന്നും ഉണ്ടാകുന്ന പ്രശ്നമില്ല. ആ പരമകാരണം പല രൂപത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, കുറച്ചു നേരമുണ്ടെന്ന് തോന്നുക, മറയുക, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ മറ്റൊന്നുകൂടെ ചിന്തിക്കണം. പരമകാരണമാണെങ്കിൽ അതിൽ സ്വർണം ആഭരണങ്ങളാകുന്നത് പോലെയോ മണ്ണ് പാത്രങ്ങളാകുന്നത് പോലെയോ സൃഷ്ടി നടക്കാൻ സാധ്യമല്ല. സ്വർണം ആഭരണങ്ങളാകുന്നത് സ്വർണം കഷണം കഷണമായി മുറിച്ചിട്ടാണ്. അതുപോലെ മണ്ണ് അല്പാൽപമായി എടുത്താണ് പാത്രങ്ങളെ ഉണ്ടാക്കുന്നത്. ഇവിടെ അത് പറ്റില്ല. ഇത് സർവവ്യാപിയായ വസ്തു, അതിനെ എവിടെയിട്ട് മുറിക്കാൻ ഒരിക്കലും സാധ്യമല്ലേ. സർവവ്യാപിയായ വസ്തുവിനെ മുറിച്ചിട്ട്, കുറച്ച് ബ്രഹ്മത്തെ മുറിച്ചിട്ട് സൂര്യനെ ഉണ്ടാക്കി, വേറെ കുറച്ച് ബ്രഹ്മത്തെ മുറിച്ചിട്ട് ചന്ദ്രനെ, പിന്നെ അമീബയെ, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് മുഴുവൻ വിവർത്തം. വിവർത്തം എന്ന് പറഞ്ഞാൽ കാരണത്തിനൊരു ചലനവും കൂടാതെ അതിലുണ്ടെന്ന് തോന്നുന്ന വെറും മായാപ്രതിഭാസങ്ങൾ. എന്താ ഉദാഹരണം? മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലെ, അഥവാ കയറിൽ സർപ്പത്തെ കാണുന്നത് പോലെ. ആചാര്യസ്വാമികൾ പ്രാതസ്മരണ സ്തോത്രത്തിൽ പറയുമേ, ഈ പ്രാതസ്മരണ സ്തോത്രം മൂന്ന് പദ്യങ്ങളാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഉപനിഷത് വാള്യത്തിന്റെ അവസാനം ഈ പ്രാതസ്മരണ സ്തോത്രങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് സ്തോത്രങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ജന്മസ്ഥിതി ഭംഗങ്ങൾ ഏതിലുണ്ടാകുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാവും. അദ്ദേഹം ഒടുവിൽ പറയുന്നു, പ്രാതർന്നമാമി തമസപ്പരം അർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം. ഞാൻ വെളുപ്പിനെണീറ്റ് ആ സത്യത്തെ വണങ്ങുന്നു. പ്രാതർ നമാമി തമസപ്പരമർക്കവർണം എല്ലാ ജഡദൃശ്യങ്ങൾക്കും അപ്പുറം സൂര്യനെപ്പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ആ കേവല വസ്തു, അതിന്റെ മുമ്പിൽ ഒരു ജഡപ്രതിഭാസവും ഇല്ല, ഒരു ജഗത്തുമില്ല. അങ്ങനെയുള്ളയാണ് സത്യത്തെ പ്രാതർ നമാമി തമസപ്പരമർക്കവർണം പൂർണ്ണം. അതിനെ കുറേശ്ശെ മുറിച്ചു മുറിച്ചൊന്നും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പൂർണമത പൂർണമിതം പൂർണ പൂർണമുദക്ഷ്യത്തെ, അതിലുണ്ടായ ഉണ്ടെന്ന് തോന്നുന്ന എല്ലാം പൂർണമാണ്. മരുഭൂമിയിലുണ്ടെന്ന് തോന്നുന്ന വെള്ളത്തിലെ ഓരോ തുള്ളിയും മരുഭൂമിയാണ്, അല്ലാതെ അവിടെ വേറെ യാതൊന്നുമില്ല. അങ്ങനെ പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം, ഗീത 15 അധ്യായത്തിൽ വെളിപ്പെടുത്തുന്ന ആ പുരുഷോത്തമൻ, അതാണ് ഈ അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് ബ്രഹ്മം. യസ്മിന്നിദം ജഗദശേഷം അശേഷമൂർത്തവു രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. ആ പൂർണ്ണ സത്യത്തിൽ ഈ ജഗത്ത് രജ്വാം ഭുജംഗമൈവ കയറിൽ സർപ്പം തോന്നുന്നതുപോലെ പ്രതിഭാസിക്കുന്നു. മറ്റൊരു തരത്തിലുള്ള വിവരണവും യുക്തിയുക്തമാവാൻ സാധ്യമല്ല. ഉപനിഷത്ത് സ്വർണത്തിന്റെയും ആഭരണത്തിന്റെയും മണ്ണിന്റെയും പാത്രങ്ങളുടെയും ഒക്കെ ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ട്. അത് വസ്തു ഒന്നെന്ന് കാണിക്കാൻ മാത്രം, അന്തിമമായി യുക്തിയുക്തം സൃഷ്ടിയെ വിവരിക്കാനല്ല. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടില്ല എന്ന് കാണിക്കാൻ മാത്രം. അന്തിമമായ സൃഷ്ടിസ്ഥിതി വിവരണം മായ ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നാണ്. ഉണ്ടാകാൻ സാധ്യമല്ല. ആലോചിച്ചു നോക്കുക, എങ്ങും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന പരമകാരണത്തിൽ ഒരു ശക്തിയുടെ ചലനം പോലും സാധ്യമല്ല. എവിടെ ചലിക്കും? നിശ്ചലമായി സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, അതെങ്ങോട്ട് ചലിക്കും? അതിൽ ചലനം എവിടെ ഉണ്ടാവും? അതുകൊണ്ടാണ് എനർജിയുടെ സ്പന്ദനം മുതൽ മായയാണ്. ഒരു ശാസ്ത്രത്തിനും ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എനർജി എവിടെ ചലിക്കുന്നു? ചലിക്കാൻ സാധിക്കുമോ? എനർജി ആണ് ഇന്നനന്തവോട് ബ്രഹ്മാണ്ഡങ്ങളായി കാണുന്നത് എന്നൊക്കെ ശാസ്ത്രം സിദ്ധാന്തിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ എനർജി എവിടെ ചലിക്കും, എങ്ങനെ ചലിക്കും? പരമമായ ഒരു കാരണത്തിൽ അത് സർവത്ര നിറഞ്ഞ് തിങ്ങി നിശ്ചലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ എനർജിയുടെ ഒരു സ്പന്ദനം പോലും സാധ്യമല്ല. ഇതൊക്കെ നമുക്ക് ഈ മോഡേൺ സയൻസൊക്കെ പഠിച്ചിരിക്കുന്ന ഈ കാലത്ത് തന്നെ തീരുമാനിക്കാൻ എന്താ പ്രയാസം? അങ്ങനെയാണെങ്കിൽ പരമകാരണമായ വസ്തുവിൽ കാണുന്ന എല്ലാ കാഴ്ചകളും എന്തുമാകട്ടെ, അതാ പരമകാരണം മാത്രം. അഞ്ചു മിനിറ്റ് താമസിച്ചാണ് തുടങ്ങിയത്, അതുകൊണ്ട് അഞ്ചു മിനിറ്റൂടെ നമുക്ക് ചർച്ച ചെയ്യാം. പരമകാരണം മാത്രം, അല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. അതാണ് ഈശാവാസ്യോപനിഷത്ത് പറഞ്ഞത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച് എടുത്തു പറയുന്നു, യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത്തിൽ ജഗത്തായി കാണുന്ന എന്തും ഒരു ശക്തിസ്പന്ദനം വരെ ഈശാവാസ്യം. ഭഗവാൻ മാത്രം, അല്ലാതെ അവിടെ ഒരു ശക്തിസ്പന്ദനവുമില്ല, ഒന്നുമില്ല. അതൊക്കെ ഉള്ളത് തോന്നുന്നത് വൃഥ. സ്വപ്ന ഇന്ദ്രജാല സദൃശം അചിന്ത്യരചനാത്മകം ദൃഷ്ടനഷ്ടം ജഗത് പശ്യൻ കോ അനുരജ്യേത പൂർവവത്. വിദ്യാരണ്യസ്വാമികൾ ചോദിക്കുന്നു, ഈ ജഗത്ത് സ്വപ്ന ഇന്ദ്രജാല സദൃശം, അല്ല ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുമോ? അതാണ് സ്വപ്നം. സ്വപ്നത്തെ വിശകലനം ചെയ്ത് നോക്കൂ, അതൊക്കെ എങ്ങനെ ഉണ്ടായി? ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി, ദേശകാലങ്ങൾ വരെ അതിനകത്ത് ചലിക്കുന്നു, ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുമ്പോഴെല്ലാം സത്യം. ഭഗവാൻ ഈ ജഗത്തിന്റെ രഹസ്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി വ്യക്തികളിൽ പ്രകടമാക്കുന്ന സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളാണ് സ്വപ്നദർശനം. ഒരു ചലനവും ഉണ്ടാകുന്നില്ല, പക്ഷേ ചലിക്കുന്നു. എങ്ങനെ മനസ്സിലായി? ഉണർന്നപ്പോ മനസ്സിലായി. അതുപോലെ അദ്വൈത സത്യം കണ്ടുണരൂ. ഇവിടെ പലത് കണ്ടോട്ടെ, പക്ഷേ വസ്തു ഒന്നേ ഉള്ളൂ, ആ പരമകാരണം. ഇതിനപ്പുറം യുക്തിയുക്തമായ മറ്റൊരു ശാസ്ത്രസത്യം ഇല്ലേയില്ല. ഖടകുഡ്യാധികം സർവം മൃത്തിക മാത്രമേ വഹി തദ്വത് ബ്രഹ്മ ജഗത് സർവം ഇതി വേദാന്ത ഡിണ്ടിമ. ആരുണ്ട് ഈ പെരുമ്പറ ഘോഷത്തെ വെല്ലുവിളിക്കാൻ? ഖടകുഡ്യാധികം സർവം, ഇവിടെ കാണുന്ന കുടം ചുമര് എല്ലാം മൃത്തിക മാത്രമേ വഹി, വെറും മണ്ണ്, അല്ലാതെ കുടവുമില്ല, ചുമരുമില്ല, ഒന്നുമില്ല. തദ്വത് ബ്രഹ്മ ജഗത് സർവം, ഈ ജഗത് സർവം ബ്രഹ്മം. അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്, ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്, കേവല ബോധം, കേവല ബോധം, അതാണ് ബ്രഹ്മം. ഇതി വേദാന്ത ഡിണ്ടിമഹ. ഇത് വേദാന്തത്തിന്റെ പെരുമ്പറ ഘോഷമാണ്. ആർക്കെങ്കിലും ഇതിനെ വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ അവർ വരട്ടെ. അഹങ്കാരം കൊണ്ടല്ല, പൂർണ്ണ സത്യം സംശയരഹിതമായി വെളിപ്പെട്ടുപോയി. എന്ത് ചെയ്യാൻ? അങ്ങനെ ഒരു അവസ്ഥ പറ്റി ഉപനിഷത്തുകൾക്ക്. പൂർണ്ണ സത്യം എന്നേക്കുമായി ശാസ്ത്രീയമായി പൂർണ്ണമായി വെളിപ്പെട്ടു പോയി. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ അനേന വേദ്യം സത്ശാസ്ത്രം ഇതി വേദാന്ത ഡിണ്ടിമഹ. ബ്രഹ്മസത്യം, ബ്രഹ്മം മാത്രം സത്യം. ജഗന്മിഥ്യ, ഈ ജഗത്തായി കാണുന്നത് പുതിയൊരു വസ്തുവല്ല, അതാണ് മിഥ്യ. ബ്രഹ്മം തന്നെ. ജീവോ ബ്രഹ്മൈവ, ജീവൻ എന്നൊക്കെ പറയുന്നത് ആ ബ്രഹ്മം തന്നെ. അനേന വേദ്യം സത്ശാസ്ത്രം, നിലനിൽപ്പിന്റെ ശാസ്ത്രം ഇത്രയും കൊണ്ട് പൂർണ്ണം. എന്ത് എളുപ്പം! ഇതിന് ചന്ദ്രനിലോ ചൊവ്വായിലോ പോകുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. പക്ഷേ ഈ സത്യം കൂടെ ഗ്രഹിച്ചുകൊണ്ട് പോകൂ. അവിടെ ചെന്ന് ഒരു പുതിയ സത്യവും ആരും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ വേദാന്തം. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എല്ലാം ബ്രഹ്മമയമെന്ന് ഓർമ്മിക്കുക, ഇത്രയേ വേണ്ടൂ. ബുദ്ധിയുണ്ട്, ഈ കാണുന്ന സർവവും ബ്രഹ്മം. എന്ത് കണ്ടാലും ബ്രഹ്മം ഉള്ളിൽ രഹസ്യമായി ഓർമ്മിച്ചുകൊണ്ട് മനസ്സിന്റെ സമനില പുലർത്തി. ഗീതയിൽ പറയുന്ന സമനില, ജീവിതം നയിച്ചു നോക്കുക, എത്ര ഗംഭീരമാവും ജീവിതം. അതിന് ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.
4: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: പൊതുവെ കർമ്മകാണ്ഡത്തിൽ ഭാട്ടമതം, കുമാരമതം, മിശ്രമതം ഇങ്ങനെയൊക്കെയുള്ള പല അതിന്റെ സങ്കീർണതകളിൽ ചെറിയ അത്ര വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും അശ്വമേധം അശ്വമേധം തന്നെ, ജ്യോതിഷ്ഠോമം ജ്യോതിഷ്ഠോമം തന്നെ. ഇവിടെ നിന്ന് മാർഗ വ്യത്യാസം, പക്ഷെ അതിന്റെ ചില രീതികളിൽ എങ്ങനെയാ കർമ്മം ഫലത്തെ കൊടുക്കുന്നു തുടങ്ങിയ ചർച്ചകളിലൊക്കെ ഇവരിലെല്ലാം അവരവരുടേതായ അഭിപ്രായം. ഇതൊക്കെ ഗുരുവി ശിഷ്യനും തമ്മിലെ തന്നെ അഭിപ്രായ വ്യത്യാസം. പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേര് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസം വരും. പക്ഷെ അതിന്റെ ഒരു പൊതു സ്വഭാവത്തിന് മാറ്റമില്ല. കർമ്മകാണ്ഡം കർമ്മത്തെക്കുറിച്ച് പറയുന്നു, ഉപാസനാകാണ്ഡത്തിൽ ഉപാസനകളെ കുറിച്ച് പറയുന്നു, വേറൊരു ഭാഗത്ത് കേവലമായ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. ഈ രീതിയിൽ വേദത്തിന്റെ അർത്ഥത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഇത് യുഷാവ് അശ്വസ്യം എന്നൊക്കെ പറയുന്നത് ഇതൊരു ഉപാസനയാണ് വൈദിക ഇതനുസരിച്ച്. അപ്പോൾ ആ ഉപാസന ഇന്നതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിന് പലരും വളരെ വിസ്തൃതമായ വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് വിഡ്ഢികൾ അമ്പരക്കുന്നുണ്ട്. ഇതെന്താ എഴുതിയിരിക്കുന്നു? നമ്മുടെ വേദത്തിൽ ലോകത്തുള്ള സകല സയൻസും ഉണ്ടല്ലോ, കമ്പ്യൂട്ടറുണ്ട്, മൊബൈൽ ഫോണുണ്ട്, എല്ലാം ഇതിനകത്തുണ്ടല്ലോ. വേദം മഹത്താണ് എന്ന് പറഞ്ഞ് ഇതിനെ സ്തുതിക്കുന്നവരുണ്ട്. അപ്പം അത് വായിച്ചിട്ട് വരണ്ടു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അതിലെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഭൗതികശാസ്ത്രവും ഇന്നത്തെ മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും അതൊക്കെ അറിയേണ്ടതും പഠിക്കേണ്ടതും കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് വേദവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഓരോരുത്തരും അവരവരുടെ അറിവിനവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ആ അറിവിനോട് താല്പര്യമുള്ളവർക്ക് അതൊക്കെ വായിക്കാം. കാലോചിതമായ അറിവുകൾ നേടുന്നത് നല്ലതാണ്, അതിന് പ്രയോജനമുള്ളതാണ്. പക്ഷെ ഇതിനെ വേദവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ അറിവുകളുണ്ട് മോക്ഷം ഉണ്ടാകില്ലെന്നോ അതൊന്നും പറയുന്നില്ല. മോക്ഷം ഉണ്ടാകും, പക്ഷെ വേദത്തിന് അതുമായിട്ടൊന്നും ബന്ധമില്ല പറയുന്നത്. വേദത്തിന് ഇതാണ് കർമ്മം, ഉപാസന, ഞാൻ എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? കാരണം ഈ വേദം നമ്മളാരും ഉണ്ടാക്കിയില്ല, വളരെ പ്രാചീനമായ കാലം മുതലിത് വരുന്നതാണ്. അന്നു മുതൽ ഇതിന് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലെല്ലാം അവർ കർമ്മത്തെ കർമ്മമായും ഉപാസന ഉപാസനയായും തത്വജ്ഞാനത്തെ ജ്ഞാനമായിട്ടും കണ്ടിട്ടുണ്ട്. അല്ലാതെ അവിടെ ഈ പറയുന്ന കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. ഇന്ന് അതൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പറയുന്നവർ വിചാരിക്കുന്നത് അതുകൊണ്ട് വേദത്തെ മഹത്വപ്പെടുത്താവുന്ന, വേദത്തിന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലിക പ്രസക്തി ഉണ്ടാകും, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വേണമെന്നാണ്. അതിൽ യാതൊരു സാങ്കത്യവും കാണുന്നില്ല. പിന്നെ അവരുടെ അറിവിനെ ബഹുമാനിക്കണം, കാരണം അറിവുള്ളവരാ അതൊക്കെ എഴുതിയിരിക്കുന്നു. അവരുടെ വൈദികമായ അറിവിനെ കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, നമ്മൾ ഇതിനെ ചർച്ച ചെയ്യുമ്പം ഇതൊക്കെ വായിക്കുന്നവരാണ് അവർ വിചാരിക്കും മറ്റേ സ്വാമി പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ, അതൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന് സംശയിക്കും. ഇതിങ്ങനെയാണല്ലോ പറയുന്നത്, മറ്റേ അങ്ങനെയാണല്ലോ പറയുന്നത് എന്നൊക്കെ സംശയിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറഞ്ഞത്, അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ച് ഭാഷകാരൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാർത്തകാരൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ചർച്ച. മറ്റുള്ളത് പറയാനുള്ള അറിവുമില്ല, അറിഞ്ഞാലേ പറയാൻ പറ്റും. മൊബൈൽ ഫോണിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും ഒന്നും അധികം പഠിച്ചിട്ടില്ല, കണ്ടാ മനസ്സിലാവും. പിന്നെ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം. അതുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കൂ, മറ്റ് ആധുനിക ശാസ്ത്രങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ ഭാഷ്യകാരം തുടങ്ങുന്നു, ഇതിന് സംബന്ധ ഭാഷ്യമെന്ന് പറയുന്നു. എങ്ങനെ? ആദ്യം ഇതൊരു മംഗളാചരണം പോലെയാണ്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്തൃഭ്യോ വംശേഷിഭ്യോ നമോ ഗുരുഭ്യ. ബ്രഹ്മാദിഭ്യോ, ഏത് ഉപനിഷത്തുകളിൽ പല ഭാഗത്തും ഈ ബ്രഹ്മ അല്ലെങ്കിൽ പ്രജാപതി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ, ഇത് ബ്രഹ്മവിദ്യാ സമ്പ്രദായം, അതിൽ പല ഋഷിമാരുമുണ്ട്. അതാണ് വംശേഷിഭ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആചാര്യ പരമ്പര. നമോ ഗുരുഭ്യ, ഗുരുക്കന്മാരെ നമസ്കരിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ നമിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ടായിരുന്നു, അതിന് മറ്റൊരു ഗുരു ഉണ്ടായിരുന്നു, ഗോവിന്ദപാദർ, ഗോഡപാദർ, ഇങ്ങനെ പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു ഗുരുവല്ല വിദ്യക്ക്, ഈ വിദ്യ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ എന്ന് പറയാൻ പറ്റും. ഇത് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങിയതാണോ? ബ്രഹ്മാവാണോ ആദ്യ ഗുരു? അതുമേ, അത് കൽപ്പം ആദ്യയിൽ ഒരാളെ കൽപ്പിക്കുന്നു. ഓരോ കൽപ്പങ്ങളിലും ഈ വിദ്യയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊരു പരമ്പരയിലൂടെ വന്നതാണ്. പ്രത്യേകിച്ച് ഒരാളിനെ ഇതിൻ്റെ ഗുരു എന്ന് പറയുന്നത് ആ പരമ്പര പലതായി തിരിഞ്ഞു പോകുന്നു. അത് മനുഷ്യൻ പല സ്വഭാവം പല വാസന സംസ്കാരമുള്ളതായതുകൊണ്ട് ആ പരമ്പരകൾ പലതായി പിരിയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിനൊരു പരമ്പരയുണ്ട്. ഇവിടെ തന്നെ പറയുന്നതാണ് ബ്രഹ്മാവ് അല്ലെങ്കിൽ പ്രജാപതി ദാ എന്ന് പറഞ്ഞപ്പം കേട്ട പലരും പല അർത്ഥത്തെ ധരിച്ചു. മുമ്പ് ചാന്ദോക്യത്തിനും അസുരനും ദേവനും പലതരത്തിൽ ധരിച്ചു. പലതരത്തിൽ ധരിക്കാനാണെന്നുണ്ടെങ്കിൽ ഉപദേശം ഒരു തരത്തിലായാലും പലതരത്തിൽ പിരിഞ്ഞു പോകും, അത് സ്വാഭാവികമാണ്. ഏതായാലും അവിടെ പരമ്പരയുണ്ട്, വംശയശി പരമ്പരയുണ്ട്. അവരെ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഷകാരനോട് തുടങ്ങുന്നത്. വാജസനേയി ബ്രാഹ്മണോപനിഷത്ത്, ശതപഥ ബ്രാഹ്മണം എന്ന് പറയും. വളരെ ശതം പഥം അധ്യായം ഉള്ളതുകൊണ്ട് ഇതിന് ശതപഥ ബ്രാഹ്മണം എന്ന് പറയും. വാജസനേയി ബ്രാഹ്മണം എന്ന് പറയും. കണ്ണു സംഹിത എന്ന് ചിലടത്ത് പറയും, പല പേരിൽ പറയും ബ്രാഹ്മണ ഭാഗത്തെ. ഇത് ഉപനിഷത്തെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നു. അത് പറയാൻ കാരണം മുമ്പ് വന്ന രണ്ട് അധ്യായങ്ങളെയും മധുകാണ്ഡത്തിലെ രണ്ട് അധ്യായങ്ങളും ഭാഷകാരും ഉപനിഷത്തായി ഗണിക്കുന്നില്ല, കർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. തസ്യ എം അല്പഗ്രന്ഥാവർത്തിരാരഭ്യതേ, ഈ ഉപനിഷത്തിന് ഞാൻ അല്പ അക്ഷരങ്ങളുള്ള ഗ്രന്ഥം എന്ന് വെച്ചാൽ അക്ഷരം അല്പഗ്രന്ഥാവർത്തി അല്പ അക്ഷരങ്ങളുള്ള ഒരു വ്യാഖ്യാനം ഭാഷയൊന്നും പറയുന്നു, ശബ്ദമൊന്നും പറയുന്നില്ല. വൃത്തി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ലഘു വ്യാഖ്യാനമൊന്നാണ്. ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗഹനമായ ചിന്ത എന്നാണ് പൊതുവെ പറയുന്നത്. ഭാഷകാരൻ സ്വയം അങ്ങനെയൊന്നും അവകാശപ്പെടുന്നു. ഒന്നും ഒരു കാര്യം തത്വജ്ഞാനം പോലും സ്വയം അവകാശപ്പെട്ടിട്ടില്ലാത്ത ആളാണ് ഭാഷകാരൻ, അതും പറയുന്നില്ല. അവരുടെ തൻ്റെ ഭാഷ ഒരു ഭാഷയമാണെന്നും പറയുന്നില്ല. അങ്ങനെയൊരു അഭിമാനവും ഒരു ലഘു വ്യാഖ്യാനം എന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഭർതൃപ്രപഞ്ചൻ എന്ന് പറയുന്ന ഭാഷ്യകാരൻ അദ്ദേഹമാണ് വൃത്തികാരനെന്നും പറയുന്നത്. അതായത് ജ്ഞാനകർമ്മ സമുച്ചയം പലയിടത്തും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജ്ഞാനകർമ്മ സമുച്ചയത്തിൻ്റെ ആളാണ് ഭർതൃപ്രപഞ്ചൻ എന്ന് പറയുന്നത്. അതൊക്കെ ഊഹങ്ങളാണ്, അത്ര വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം മാധ്യന്ദ്രൻ ശാഖയ്ക്ക് എഴുതിയത് വളരെ ബൃഹത്തായ ഭാഷ്യമായിരുന്നു. അതിനെ അപേക്ഷിച്ചാണ് പറയുന്നത് ഞാൻ കുറച്ച് ശബ്ദങ്ങളെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. സംസാര വ്യാവൃത്സുഭ്യഹ, ഈ സംസാരത്തിൽ നിന്നും ആർക്കാണോ വിടുതൽ ആഗ്രഹമുള്ളത്, വ്യാവൃത്തി, ഇത് വിട്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എഴുതുന്നത്. സംസാര ഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മേകത്വ വിദ്യാ പ്രതിപത്തയെ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതൽ ഭാഷയിൽ പലയിടത്തും വന്ന കാര്യങ്ങളാണ്. സംസാര ഹേതു നിവൃത്തി സാധനം, സംസാരം എന്ന് പറയുന്ന ഈ ജനന മരണം തന്നെ അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നതാണ് മുക്തി. അതിൻ്റെ സാധനം എന്താണ്? ബ്രഹ്മാത്മേകത്വ വിദ്യ, ബ്രഹ്മാത്മേകത്വ വിദ്യ, തത്വമസി എന്നുള്ള ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന വിദ്യ പ്രതിപത്തയെ, ആ വിദ്യയെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആര്? ഈ സംസാരത്തിൽ നിന്നും വ്യാവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടി ഞാനിത് ലഘുവായി വ്യാഖ്യാനിക്കുന്നു. ശബ്ദത്തിലുള്ളൂ, അർത്ഥത്തിലല്ല. സ്വയം ബ്രഹ്മവിദ്യ ഉപനിഷത് ശബ്ദവാച്യ, ബ്രഹ്മവിദ്യയാണ് ഉപനിഷത് ശബ്ദത്തിൻ്റെ അർത്ഥം. ഉപനിഷത് ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. മുഖ്യമായ അർത്ഥം വിദ്യ, അറിവ്. എന്നുവെച്ചാൽ ഈ ശ്രുതി ശ്രവിച്ച് ശ്രവിക്കുമ്പോൾ മനനം ചെയ്യുമ്പോൾ എല്ലാം ഒരാളുണ്ടാകുന്ന അറിവ്, അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉഷാവ അശ്വസ്യമേദ്യസ്യ എന്ന് തുടങ്ങുന്ന ഈ ശബ്ദങ്ങളെയാണ്. അതും ഉപനിഷത്ത് തന്നെയാണ്, പക്ഷെ അതിന് ഉപനിഷത്ത് ശബ്ദരാശി എന്ന് പറയും. ഉപനിഷത്ത് ശബ്ദം, അതിൽ നിന്ന് ശ്രോതാവിനുണ്ടാകുന്ന അറിവാണ് മുഖ്യമായ ഉപനിഷത്ത്. തത്പരാണാം സഹേതോഹോ സംസാരസ്യ അത്യന്ത അവസാദന. ഇന്നുകൊണ്ട് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദമല്ല അർത്ഥമെന്നെടുത്തത്. ആ ശബ്ദമല്ലല്ലോ മോചിപ്പിക്കുന്നത്, കാരണം ഈ അർത്ഥമറിയാതെ ആ ശബ്ദം ഉച്ചരിക്കുന്നവരുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടിക്കാലത്ത് പഠിക്കുന്നു ഗുണാനാങ്കാം ഗണപതി ഇങ്ങനെ പറയുന്നു. എന്തായി പറയുന്നു പിടി? അത് മോക്ഷത്തിന് ഉപകരിക്കത്തില്ല. നഹി നഹി രക്ഷതി ഇത് പറഞ്ഞു തരണേ. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പ്രയോജനം എന്താണോ അതിൽ നിന്നുണ്ടാകുന്ന വിദ്യയാണ്. അപ്പൊ അതിൽ നിന്ന് ആ വിദ്യ ഉണ്ടാകത്തക്ക രീതിയിൽ അതിൻ്റെ അധ്യയനം ചെയ്യണം, അത് ശ്രവിക്കണം, മനനം ചെയ്യണം. അതുകൊണ്ട് ആ വിദ്യ തത്പരാണ്, ആ വിദ്യാനിഷ്ഠന്മാർ ബ്രഹ്മനിഷ്ഠന്മാർ എന്നും പറയും. അവർക്ക് സഹേതുഹോ സംസാരസ്യ, ഈ ജനന മരണങ്ങളിൽ അതിൻ്റെ കാരണസഹിതം കാരണമായി അജ്ഞാനമല്ല വിദ്യ മായ അത്യന്തവസാധന അതിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഉപനിഷത്തിൽ നിന്നും ഉണ്ടാകുന്ന അറിവ് അതിൻ്റെ അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. അത് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഉപ നീ പൂർവസ്യ സദേഹി തദർത്ഥത്വ, അതിൻ്റെ അർത്ഥം അതാണ്. സംസാരത്തെ നശിപ്പിക്കുന്നത്, മോക്ഷത്തെ നൽകുന്നത്, ഉപ നീ രണ്ട് ഉപസർഗങ്ങൾ വന്നിട്ടുള്ള സദ് സദൃഢ വിശാരണഗത്യ അവസാദനേഷു എന്ന് പറയുന്ന ധാതു, അതിൻ്റെ അർത്ഥം അതാണ്. താദർഥ ഗ്രന്ഥോപ്പി ഉപനിഷത്ത് ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഉപനിഷത്ത് വിദ്യയാണ്. ഈ ശബ്ദരാശി അതും താദർഥ്യാ വിദ്യയ്ക്ക് വേണ്ടിയുള്ളതാണ്, വിദ്യയിലൂടെ മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിനെയും ഉപനിഷത്ത് എന്ന് പറയുന്നു. സ്വയം ഷഡധ്യായി, ഇത് ആറധ്യായങ്ങളുള്ളതാണ് മുമ്പ് പറഞ്ഞത്. മധ്വകാണ്ഡത്തിൽ രണ്ടധ്യായം, യാജ്ഞവൽക്യകാണ്ഡത്തിൽ ഉപപത്തി പ്രധാനമായി യുക്തിപ്രധാനമായ, ബാക്കി ഉപാസനയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഖിലകാണ്ഡം, പരിശിഷ്ടകാണ്ഡം എന്ന് പറയും. അതിൽ രണ്ട് കാണ്ഡം. അങ്ങനെ ഈ ബ്രാഹ്മണം ഷഡധ്യായി, ഈ ഉപനിഷത്ത് ആറധ്യായങ്ങളുള്ളതാണ്. അരണ്യേ അനുച്ഛ്യമാനത്വ, അരണ്യത്തിൽ ഇത് അധ്യയനം ചെയ്തതുകൊണ്ട് അനുച്ഛ്യമാണ്. അധ്യയനം ചെയ്യും. പഴയകാലത്ത് നാട്ടിനേക്കാൾ കൂടുതൽ കാടായിരുന്നു, ഇന്ന് കാട്ടിനേക്കാൾ കൂടുതൽ നാടായി. കൃഷിമാരും കൃഷിക്കുലങ്ങളെല്ലാം കാട്ടിലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏതും മറ്റും അധ്യയനം ചെയ്യുന്നത് കാട്ടിലായിരുന്നു. പിന്നീട് ക്രമേണ കാട് മാറി നഗരങ്ങൾ വന്നപ്പോൾ അതെല്ലാം നഗരങ്ങളിലേക്ക് മാറി. അതുകൊണ്ട് ഇത് അരണ്യത്തിലാണ് പഴയകാലത്ത് അധ്യയനം ചെയ്തിരുന്നത്. അതുകൊണ്ട് അരണ്യകം, അരണ്യത്തിൽ അധ്യയനം ചെയ്തതുകൊണ്ട് അരണ്യകം. ഈ അരണ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരും ആകാം, അങ്ങനെയും പറയുന്നുണ്ട്. ധാരാളം വനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, ഹിമാലയം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലത്തിൻ്റെ പേരല്ല, അതൊരു മനയുമാണ്. ഋഷികേശും ഹരിദ്വാറുമൊക്കെ അതിനകത്ത് വരുന്നു. അതുപോലെ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ. വേദം ഓരോ ശാഖകളായിട്ടാണ് പ്രചരിച്ചിരിക്കുന്നത്. ഓരോ ഗുരു പരമ്പരയിലൂടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൂടെയോ തലമുറകളായി അതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രദേശത്തുള്ള ആൾക്കാർ, ആ സ്ഥലം അരണ്യം ഒന്നായിരുന്നു, അവിടെയുള്ള ആൾക്കാർക്ക് അധ്യയനം ചെയ്തുകൊണ്ട് അരണ്യകം. അരണ്യം എന്ന് പറയുന്നതിന് വനം എന്നുള്ള അർത്ഥമുണ്ട്. കൊണ്ട് ചിലരുന്ന് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി കാട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ ഗുരു ശിഷ്യന്മാരും എല്ലാം കാട്ടിൽ പോയി അവിടെ എ സിയും കൊക്കോ കോളയൊക്കെ കൊണ്ടുവച്ചത് പഠിക്കുന്നുണ്ടെന്ന്. അവസാനം കാടൊക്കെ മലിനമാക്കിയിട്ട് തിരിച്ചു വരും. കാരണം ഇതിൽ അരണ്യ ശബ്ദം വന്നുകൊണ്ടാണ് അരണ്യത്തിൽ അധ്യയനം ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയി പഠിച്ചാലേ മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു. കേവലം ശബ്ദത്തിൽ പിടിച്ചുള്ള ചില കാര്യങ്ങളാണ്, താല്പര്യത്തെ ഗ്രഹിക്കാതെ. അപ്പൊ പൊതുവെ ഉപനിഷത്തുകളെല്ലാം ഏകാന്തത്തിൽ അരണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതിനനുകൂലമായ സാഹചര്യത്തിൽ ഏകാന്തത്തിൽ അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പ്രയോജനം കിട്ടും. നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഇവിടെ ശബ്ദവും ബഹളമൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ട് കാര്യം നടക്കില്ല. അനുകൂലമായൊരു അന്തരീക്ഷം വേണം. അത് അന്തരീക്ഷം ശാന്തമായിരിക്കണം, സ്വസ്ഥമായിരിക്കണം, ഏകാഗ്രതയ്ക്ക് ഉപകരിക്കുന്നതായിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത് പഠിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ വനത്തിൽ പോവുക എന്ന് പറയുന്നൊരു കാര്യമില്ല. ബൃഹത്വപരിമാണത, ഇത് മറ്റു ഉപനിഷത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ബ്രാഹ്മണ ഭാഗമല്ല. ബ്രാഹ്മണ ഭാഗം വളരെ വലുതാണ്. ശതപദം എന്ന് പറഞ്ഞാൽ 20 അധ്യായം തന്നെ ഉണ്ടെന്ന്, അത് 100 വരും വലുതാണ്. അതുകൊണ്ട് അതിൽ നിന്നെടുത്ത ഈ ഭാഗവും ബൃഹത്താണ്, വലുതാണ് അളവിൽ. അതുകൊണ്ട് ബൃഹത് ആരണ്യകം, അതുകൊണ്ടാണ് ബൃഹദാരണ്യകം എന്ന് പറയുന്നത്. അതെല്ലാം ആനന്ദഗിരി ഇതിനൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തസ്യസ്യ കർമ്മകാണ്ഡേന സംബന്ധം അഭിജീയത, ഈ സംബന്ധ ഭാഷയും തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള ഈ ഉപനിഷത്തിന് കർമ്മകാണ്ഡവുമായിട്ടുള്ള സംബന്ധത്തെ ഇവിടെ പറയുകയാണ്. മേധോഹി സർവയേവായം ആത്മൈക്യജ്ഞാനസിദ്ധയെ, അത് വാർത്തകാരം പറയുന്നുണ്ട്. വേദം സമ്പൂർണവും ജ്ഞാനസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിന് മേധോഹി സർവം സർവയേവായം സമ്പൂർണ വേദം ആണ് മുമ്പ് പറഞ്ഞത്. കർമ്മകാണ്ഡവും ഉത്തരകാണ്ഡവുമായിട്ട് പരസ്പരം ബന്ധമുണ്ട്. ഈ കർമ്മമൊന്നുമില്ല, കർമ്മം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിക്കാമെന്ന് തോന്നിയാലും കർമ്മത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് വേദത്തിലെ പൂർവ്വകാണ്ഡത്തിന് ഉത്തരകാണ്ഡവുമായിട്ട് ബന്ധമുണ്ട്. തഥാച ബ്രഹ്മൈക്യേകത്വ ജ്ഞാനസിദ്ധഹേതുത്വ ഉഭയോർ ഐക്യജ്ഞാനഹേതുത്വരൂപധർമ്മവത്വമേവ പരസ്പര ഉപയോഗ സംബന്ധ സംഭവ സംബന്ധ സംഭവത്യേവ. ഈ ജ്ഞാനത്തിന്, ഉപനിഷത് ജ്ഞാനത്തിനും പൂർവ്വകാണ്ഡത്തിനും ബന്ധമുണ്ട്. ചിത്തശുദ്ധിയിലൂടെ കർമ്മം തത്വജ്ഞാനത്തിന് ഹേതുവാകുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഭാഷ്യകാരം പറയുന്നത് ആ കർമ്മകാണ്ഡമായിട്ടുള്ള ബന്ധത്തെ ഞാൻ പറയുന്നു. സർവോപ്യം വേദ പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരായ പരിഹാരോപായ പ്രകാശനപര സർവപുരുഷാണ നിസർഗദേവ തത്പ്രാപ്തി പരിഹാര യുവരിഷ്ടത്വ സർവപ്യയം വേദ വേദപ്രമാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ വേദം പൂർണ്ണമായും ഇത്ര കണ്ട മാത്രമല്ല പൂർണ്ണമായും പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ പ്രകാശനപര പ്രത്യക്ഷാനുമാനാഭ്യം പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ അറിയാൻ കഴിയാത്തതായ ഇഷ്ടാനിഷ്ടപ്രാപ്തി ഇഷ്ടപ്രാപ്തി അനിഷ്ട പരിഹാരം പരിഹാര ഉപായത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അതാണ് എൻ്റെ താല്പര്യം. ഇഷ്ടത്തെ പ്രാപിക്കുക അനിഷ്ടത്തെ ഒഴിവാക്കുക ഇതിനെ പ്രകാശിപ്പിക്കുകയാണ് വേദത്തിൻ്റെ താല്പര്യം. ഇഷ്ടം എന്താണോ അത് പൂർവ്വകാന്ഡത്തെ സംബന്ധിച്ച് ഇഷ്ടം എന്ന് പറയുമ്പോൾ സ്വർഗവും മറ്റും സ്വർഗ പശു പുത്രാദി ഇഷ്ടം. അനിഷ്ടം എന്താണ് നരകവും മറ്റും. ഇഷ്ടത്തിനെ പ്രാപിക്കണം അനിഷ്ടത്തെ പരിഹരിക്കണം അതിനെന്താണ് ഉപായം ഇഷ്ടത്തിന് വേണ്ടി യാഗത്തെ അനുഷ്ഠിക്കണം അനിഷ്ടത്തിന് വേണ്ടി ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കണം ഇത്തരത്തിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് വേദം പ്രമാണമാണ്. സർവപുരുഷാണ സർവർക്കും നിസർഗദൈവ തത്പ്രാപ്തി പരിഹാരം ഇഷ്ടത്വ സ്വാഭാവികമായി തന്നെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ വേദം പറയാതെ തന്നെ സർവരും ആഗ്രഹിക്കുന്നതാണ് ഇഷ്ടത്തെ പ്രാപിക്കുക അനിഷ്ടത്തെ ഒഴിവാക്കുക. ഇതിന് വേദത്തിൻ്റെ ആവശ്യമൊന്നും ആരാ ഇഷ്ടത്തെ ആഗ്രഹിക്കുക ആരാ അനിഷ്ടത്തെ. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അത് മാറണമെന്ന് ആരാ ആഗ്രഹിക്കാത്ത. പാൽപ്പായസത്തിന് കുടിക്കണമെന്ന് ആരാ ആഗ്രഹിക്കാത്ത. ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരവും സഹജമാണ് സർവജീവികൾ മനുഷ്യന് മാത്രമാണ് തത്പ്രാപ്തി പരിഹാരവും ഇഷ്ടത്വ. പിന്നെ എന്താണ് വേദത്തിൻ്റെ ആവശ്യം പറയുന്നു പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ അറിയാൻ വയ്യാത്ത ഇഷ്ടാനിഷ്ടങ്ങളെ ബോധിപ്പിക്കുന്നു. പാൽപ്പായസം കുടിക്കുന്നതും മറ്റും പ്രത്യക്ഷത്തിലൂടെ അറിയും. പക്ഷേ യാഗം സ്വർഗത്തിന് കാരണമാണ് യാഗം ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കും എന്നുള്ളത് വേറൊരു വഴിയെന്നും അറിയാൻ വയ്യ. അത് വേദത്തിലൂടെ പറ്റും. അതെന്താണ് പ്രത്യക്ഷ അനുമാനാഭ്യാം അനവഗതമാണ് അറിയുന്ന അതിനുവേണ്ടി വേദത്തിൻ്റെ ആവശ്യം ഉണ്ട്. അത് മറ്റു പ്രമാണങ്ങളിലൂടെ സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത് ദൃഷ്ടവിഷയിച്ച ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനായ ജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യമേവ സിദ്ധത്വ എന്ന ആഗമാന്വേഷണ ദൃഷ്ടവിഷയ പ്രത്യക്ഷമായ വിഷയങ്ങൾ ഇവിടെ നേടുന്ന സമ്പത്തിലും അതിൽ നിന്നുണ്ടാകുന്ന സുഖത്തിലും ഇതെല്ലാം എന്താണ് ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യാമേവ സിദ്ധത്വം വേദം അതല്ല പഠിപ്പിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തെ വേദം ബോധിപ്പിക്കേണ്ട കാര്യം ഇതാണ് വേദ നിയമം. അതുകൊണ്ടാണ് പറയുന്നത് വേദത്തിൽ നമ്മൾ ഈ പറയുന്ന സയൻസ് ശാസ്ത്രമൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇത് വൈദികന്മാരെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം ഇതൊക്കെ പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഭൗതികമായ അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഇതെല്ലാം പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ നമുക്ക് ആണ് കിട്ടുന്നത്. അനുമാനിക്കുന്നു പ്രത്യക്ഷത്തിലൂടെ തന്നെ അറിയുന്നു. ഇതല്ലേ ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത്. വേദശാസ്ത്രം അല്ലേ ഇന്നത്തെ ശാസ്ത്രം. അതിന് വേദത്തിൻ്റെ ആവശ്യം എന്തും വേദം അത് പറയുന്നില്ല എന്നാണ്. അങ്ങനെ ദുഷ്ടവിഷയം എന്നുകൊണ്ട് അതൊക്കെ പ്രത്യക്ഷമാണ്. കൃഷി നടത്തിയാൽ എങ്ങനെ വിളവുണ്ടാകും, കച്ചവടം ചെയ്താൽ എങ്ങനെ സമ്പത്തുണ്ടാകും, ഇത്തരം കാര്യങ്ങൾ വേദം പഠിപ്പിക്കുന്നു. അതെല്ലാം ദുഷ്ടവിഷയമാണ്. അവിടെ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായജ്ഞാനസ്യ പ്രത്യക്ഷ അനുമാനാഭ്യമേ വിസിദ്ധത്വം. അത് പ്രത്യക്ഷ അനുമാനങ്ങളുടെ സിദ്ധമാണ്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടാകും, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അനിഷ്ടത്തെ ഒഴിവാക്കാം. ഇത് പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ തന്നെ സിദ്ധമാണ്. അന്നം പാകം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, ഇത് വേദം പറയേണ്ട കാര്യമില്ല, പ്രത്യക്ഷമാണ്. അഗ്നിയുണ്ട്, അന്നത്തെ പാകം ചെയ്യാം. പ്രത്യക്ഷമാണെങ്കിൽ അനുമാനത്തിലൂടെ അത് സാധിക്കും. അന്നത്തിനാ വേദം പറയും. അത്തരം കാര്യങ്ങൾക്കുള്ളതല്ല വേദം. അപ്പം ഇന്ന് അതൊക്കെ നമ്മുടെ അന്വേഷണങ്ങൾ പഠനങ്ങൾ നിരീക്ഷണങ്ങളെല്ലാം പ്രത്യക്ഷാനുമാനത്തിലൂടെയാണ്. അതൊന്നും അലൗകികമല്ല, അലൗകികമാണ്. സ്വർഗമാണ് ഇവിടെ അലൗകികമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ വേദത്തിൻ്റെ ആവശ്യം. മുക്തിയാണ് അലൗകികമായിരിക്കുന്നത്. അത് വേദത്തിൻ്റെ ആവശ്യം. അദൃഷ്ടം, പുണ്യം, പാപം ഇതെല്ലാം അലൗകികമാണ്. അവിടെയൊക്കെ വേദത്തിൻ്റെ ആവശ്യം. ഇതിനൊന്നും വേദത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് വേദത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ

അനിഷ്ടത്തെ ഒഴിവാക്കുക, വായജ്ഞാനം. ഇഷ്ടം എന്ന് പറയുന്ന അന്നം, അതിൻ്റെ പ്രാപ്തിക്ക് എന്താണ് പാകം. അനിഷ്ടം എന്ന് പറയുന്നത് എന്താണ്? വേഷം. അതിൻ്റെ അതിനുപേക്ഷിക്കണം. ഇതിനെല്ലാം എന്താണ് പ്രത്യക്ഷ അനുമാനാഭ്യാമേവ സിദ്ധത്വം. വേറൊരാള് അന്നം പാകം ചെയ്യുന്നു, താൻ കാണുന്നു പ്രത്യക്ഷം. അതുകൊണ്ട് താനും അന്നം പാകം ചെയ്യുന്നു, കഴിക്കുന്നു, കഴിക്കുന്നത് തൃപ്തി ഉണ്ടാകുന്നു. ഇതെല്ലാം പ്രത്യക്ഷമാണ്. ഇതിന് വേദം പഠിക്കുന്നു. വേറൊരാൾ വിഷം കഴിച്ചു, അയാൾ മരിച്ചു. അപ്പോൾ അനുമാനിക്കുന്നു താനും വിഷം കഴിച്ചാൽ മരിക്കും, അതുകൊണ്ട് വിഷത്തെ ഉപേക്ഷിക്കുന്നു. ഇവിടെ എന്തിനാണ് വേദത്തിൻ്റെ ആവശ്യം? ഇഷ്ടപ്രാപ്തിക്കും അനിഷ്ടപരിഹാരത്തിനും വേദത്തിൻ്റെ ആവശ്യമില്ല. ആഗമാന്വേഷണ, അവിടെ വേദത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. വേദത്തിൽ ഇതൊന്നും അന്വേഷിക്കാൻ പോകണ്ടെന്നാണ്. നിങ്ങളീ പഠിക്കുന്ന കണക്കും സയൻസ് ഒന്നും വേദത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാലും ചിലപ്പോൾ എന്നാലും വേദിക് മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ അവഗണിക്കുന്നത് ശരിയാണ്. ഏത് വേദത്തിലാണുള്ളത്? ഒരു വേദത്തിലും ആരും അത് കണ്ടിട്ടില്ല. ആർക്കെങ്കിലും പറയാമോ ഇന്ന വേദത്തിലാണുള്ളത്? ഇല്ല, പേരുകൊണ്ട് മാത്രമേ ഉള്ളൂ. സംഗതിയൊക്കെ കേമമാണ്. കേമമാണെന്ന് ഞാൻ പറയുന്നു, കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്. കേമമായിരിക്കും, അറിവുള്ളവർ കേമമെന്ന് പറയുന്നുണ്ട്. വേദത്തിലൊന്നും ഉള്ളതല്ല. അപ്പോൾ വേദം അതിനു വേണ്ടിയുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം ഭാഷകാരൻ പറയുന്നതിന് ഞാൻ പറയുന്നതിന് പറയും സർവം വൈദിക മൂലമെന്ന് പറയുന്നതോ? സർവ അറിവും വേദത്തിൽ നിന്നാണോ ഉണ്ടായെന്ന് പറയുന്നു? അതോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധിപ്രഭവമായ സ്വബുദ്ധി കൊണ്ട് ഉണ്ടാകുന്ന അറിവുകൾക്ക് വേദത്തിൽ പ്രമാണത്തെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അത്രയോ വേദത്തിൻ്റെ താല്പര്യം അതിലല്ല എന്നാണ് ഇവിടെ പറയുന്നത്. വേദത്തിൽ നിന്ന് നിങ്ങൾക്ക് പലതും കണ്ടെത്താൻ കഴിഞ്ഞെന്നിരിക്കും. ഭാഷകാരൻ പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ വേദത്തെ സമീപിക്കരുതെന്നാണ്. അതിന് പ്രത്യക്ഷ അനുമാന ഉപായങ്ങളുണ്ട്, അതിലൂടെ അത് കണ്ടെത്തിയാൽ മതി. വേദത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. നാഗമന്വേഷണ, പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ നേടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വേദത്തെ അന്വേഷിക്കേണ്ട. ഇത് ഞാൻ എൻ്റെ ഒരു പുതിയ സിദ്ധാന്തമൊന്നുമില്ല, ഭാഷകാരൻ പറയുന്നതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ ആത്മാ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പുറമേ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ മാത്രം അത് കിട്ടത്തില്ല. അത് പറയും ഈ പറഞ്ഞതിലും വിചാരിച്ചു താർക്കികന്മാരും മറ്റും അനുമാനത്തിലൂടെ ആത്മാവിനെ സിദ്ധിക്കുന്നു പറയുന്നു. അത് വേദത്തിൽ അറിഞ്ഞതിനെ അവർ അനുമാനം കൊണ്ട് സമർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ അനുമാനത്തിലൂടെ കണ്ടെത്തിയല്ല. വേദം അലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. പ്രത്യക്ഷ അനുമാനങ്ങൾ മതി, അതിന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയാൽ നമ്മുടെ ഏത് അറിവിനും വേദത്തിൽ കൊണ്ട് ഘടിപ്പിക്കാം. അത് കഴിയില്ല എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? ശബ്ദങ്ങൾ ഏതുതരത്തിലും വ്യാഖ്യാനിക്കാം. വ്യുത്പത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ശബ്ദത്തെയും വ്യാഖ്യാനിക്കും. അത് ഓരോരുത്തരുടെ സാമർഥ്യം. ഒരു വേദവ്യാഖ്യാതാവ് എഴുതി വെച്ചിട്ടുണ്ട്, ടെലിഗ്രാഫിൻ്റെ തിയറി വേദത്തിലാണുള്ളത്. ടെലിഗ്രാഫ് അങ്ങനെയാണ്, പഴയ കമ്പിയില്ലാത്ത കമ്പി. അതിൻ്റെ വേദം മന്ത്രം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ മന്ത്രത്തിലാണ് അതിൻ്റെ മുഴുവൻ സിദ്ധാന്തം കിടക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ മഹാൻ കമ്പ്യൂട്ടർ അധികം ഉണ്ടെന്ന് പറഞ്ഞില്ല, കാരണം അന്ന് അത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അന്ന് സയൻസ് ടെലിഗ്രാഫ് വരെ എത്തിയുള്ളൂ. ഇന്നാണ് എഴുതിയിരുന്നെങ്കിൽ ആ മന്ത്രം എടുത്തിട്ട് പറഞ്ഞത് ഈ മന്ത്രത്തിലാണ് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എന്ന് പറഞ്ഞത്. നിർഭാഗ്യവശാൽ അന്നത് കണ്ടെത്തി. ഇത്തരത്തിൽ വേദത്തെ വ്യാഖ്യാനിക്കുന്നതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം, അത് വേറെ കാര്യം. അതുകൊണ്ട് ഭാഷ്യം പഠിക്കുമ്പോൾ അതൊന്നും ഇതിലില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.